ഒരു നിലവായി താനിരിക്കരുത്. അൻപിൻ മായത്തൊടലില്ലാതെ ഇതേ ഒന്നും ഇല്ല അല്ലവാ. അന്ധകാതലിൽ ഇനിമയും വലിയും നമ്മുടെ മിക അഴകാകെ കൊണ്ടുവന്നത് താൻ തമിഴ് തിരയി പാടലുകൾ. സിരിപ്പും വലിയും കാതലിൻ ഒവ്വൊരു തരുണവും ഇസയിലും വരികളിലും നാം മനതിൽ ആഴമാകെ പതിച്ചു വിട്ടന. കാതലിൻ സിറിയ സിറിയ നിലവുകളോടും നികഴ്വുകളോടും ഇസയ ആർജി ഐശ്വര്യയുടെ ഒവ്വൊരു സെവ്വായി വ്യാഴക്കിഴമയും ഇരവ് 10 മണിക്ക് മറക്കാമൽ ട്യൂൺ ചെയ്യുക. ഇന്ത്യ റേഡിയോ 91.2 ഇരണ്ടവിൽ.

0: കാലം വല്ലാത്തൊരു സംഗതിയാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ടോ, നമ്മളെ ഇത്രയും കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ള, മാറ്റിമറിച്ചിട്ടുള്ള, പ്രേരിപ്പിച്ചിട്ടുള്ള, വേദനിപ്പിച്ചിട്ടുള്ള മറ്റൊരു സംഭവം ഈ പ്രപഞ്ചത്തിലില്ല. കാരണം കാലത്തിന് അത്ര വലിയ ശക്തിയാണ്. ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും പിന്നെ മരണവുമൊക്കെ എത്രയോ നാളുകളായി കാലമിങ്ങനെ ആവർത്തിച്ച് ആസ്വദിച്ചു നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. പലതും ഓർമ്മപ്പെടുത്തുന്ന കാലം തന്നെ പലതും വളരെ പെട്ടെന്ന് മറപ്പിക്കുന്നു. പലതിലും ദുഃഖിപ്പിക്കുന്ന കാലം തന്നെ പലതിലും നമ്മെ സന്തോഷിപ്പിക്കുന്നു. കറുത്ത് ഇടതൂർന്ന മുടിയിൽ നിന്നും കഷണ്ടിയും വെള്ളനരയുമായ മുടിയിലേക്ക് നമ്മളെ മാറ്റിയതിൽ, നമുക്ക് പോലും പരിഭവം തോന്നാത്ത വിധം രൂപപ്പെടുത്തുന്നതിൽ കാലം വഹിച്ച പങ്ക് എത്രയോ വലുതാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സങ്കീർണമായ സമസ്യയായി കാലം മാറുകയാണ്. ഇവിടെ മനുഷ്യജീവിതം എന്നാൽ കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ നിർവചിക്കുമെന്ന വലിയൊരു ചോദ്യമുണ്ട്. മനുഷ്യജീവിതത്തിൽ നമ്മുടെ ഭൂതകാലം ഒരു പാഠമാണ്, വർത്തമാനം ഒരു സമ്മാനമാണ്, ഭാവി നമുക്കൊരു പ്രേരണയുമാകണം. അങ്ങനെയാകുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. പഴയ കാലത്ത് നമുക്ക് സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ, ചിലപ്പോൾ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നാം ചിന്തിച്ചിട്ടുണ്ടാകും, ഇത്രയുമൊക്കെ കടന്നാണോ ഞാനിവിടെ എത്തിച്ചേർന്നതെന്ന് നമുക്ക് പോലും അത്ഭുതം തോന്നും. കാരണം കാലം അത്ര മനോഹരമായാണ് നമ്മുടെ കളിക്കളത്തിലെ, ചതുരംഗക്കളത്തിലെ കാലാൾപ്പടയെപ്പോലെ അല്ലെങ്കിൽ ആനപ്പടയെപ്പോലെ ഇങ്ങനെ നീക്കിക്കൊണ്ടേയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതങ്ങ് ഓർത്തു വല്ലാതെ ആണ്ടുപൂണ്ട് അതിൽ കിടന്നുകളയരുത്. കാരണം വർത്തമാനം നമുക്കൊരു സമ്മാനമാണ്. ജീവിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും പല കാരണങ്ങൾ കൊണ്ട്, ചിലതിലൊക്കെ പോരായ്മകളും ന്യൂനതകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായാൽ പോലും സന്തോഷിക്കാൻ കഴിയുന്ന 100 കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ആ സമ്മാനത്തിൽ കുടുങ്ങി അങ്ങനെ ബോധരഹിതരായി ജീവിച്ചും പോകരുത്. കാരണം നമുക്ക് മുമ്പിലുള്ള ഭാവി വലിയൊരു പ്രേരണയാണ്. നാളെ എന്ത് ചെയ്യണം, നാളെ എന്താകണം, നാളെ എനിക്കെവിടെ എത്തണം, നാളെ എനിക്ക് ആരെ സഹായിക്കണം, നാളെ എനിക്ക് ആരോട് നല്ല വർത്തമാനം പറയണം, ഇങ്ങനെയുള്ള ഒരു കൂട്ടം കാര്യങ്ങളുടെ പ്രേരണയായി ഭാവിയും മാറിയാൽ കാലം നമുക്ക് നൽകുന്ന ജീവിതം വളരെ സന്തോഷകരമാകും. അങ്ങനെയാകട്ടെ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കുടുംബശ്രീ ഹരിതകർമ്മ സേനാ പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കാലാനുസൃത പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ എം ഷാജി. മലയാളികളുടെ മനസ്സിൽ നന്മയും സമൃദ്ധിയും നിറച്ച് ഇന്ന് അത്തപ്പിറവി. പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറയിൽ ഇന്ന് അത്തച്ചമയ ഘോഷയാത്ര. ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. രാഷ്ട്രം 80th സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡ്, ഗോവ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുടെ സമ്പന്നവും സജീവവുമായ കല, സംസ്കാരം, പാരമ്പര്യം, തനത് വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു സ്വീകരണ ചടങ്ങ്. 80th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൂര്യപഥ് തിരംഗ ആഗോള റിലേ ഇന്നലെ പൂർത്തിയായി. കിഴക്ക് ഫിജിയിൽ നിന്ന് ആരംഭിച്ച് 54 രാജ്യങ്ങളിലൂടെയും വിവിധ സമയമേഖലകളിലൂടെയും കടന്നുപോയി പടിഞ്ഞാറ് അമേരിക്കയിൽ സമാപിച്ച റിലേ ഹർഖർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ചതെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ പതാക ഉയർത്തിയതോടെയാണ് റിലേ സമാപിച്ചത്. ഇന്ത്യയുടെ ദേശീയ വികാരത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകമെന്ന നിലയിൽ വന്ദേമാതരത്തിന്റെ ചിരസ്ഥായിയായ പൈതൃകം ആഘോഷിക്കുന്നതിനൊപ്പം 150th വാർഷികവും റിലേ അടയാളപ്പെടുത്തി. പ്രവാസികളിൽ നിന്ന് മികച്ച പങ്കാളിത്തവും പ്രതികരണവുമാണ് റിലേക്ക് ലഭിച്ചതെന്നും ദേശീയ പതാകയോട് അവരുടെ ആഴമേറിയ വൈകാരിക ബന്ധം എടുത്തുകാട്ടുന്നതുമായിരുന്നു പരിപാടിയെന്ന് വിദേശകാര്യമന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ ഭാവിയെന്നും വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ അവർ നിർണായക പങ്കുവഹിക്കുമെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി ഭവനിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പഠനം, കായികം, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യം നൽകുന്നതിനൊപ്പം നിരന്തര പഠനം തുടരാനും ജിജ്ഞാസ നിലനിർത്താനും വലിയ സ്വപ്നങ്ങൾ കാണാനും അദ്ദേഹം പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളെ ആഹ്വാനം ചെയ്തു. വികസിതവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് യുവാക്കളുടെ ഊർജ്ജവും അർപ്പണബോധവും നൂതന ആശയങ്ങളും അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ മൈ ഭാരത് NSS വോളണ്ടിയർമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലെ വ്യക്തിപരമായ ബന്ധം ഇന്ത്യ US ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുന്നുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിൽ ജനങ്ങൾക്ക് നൽകിയ ആശംസാ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ അറ്റ് ഹോം സ്വീകരണം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ മൂല്യങ്ങളും ദേശീയ ഐക്യവും ജനാധിപത്യ പാരമ്പര്യവും ഓർമ്മിപ്പിക്കുന്ന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനത്തിൽ ഗവർണർ സംഘടിപ്പിക്കുന്ന അറ്റ് ഹോം സ്വീകരണം കേരളത്തിലെ ഔദ്യോഗിക സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ പ്രധാന ഭാഗമാണ്. രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേരള നിയമസഭയിൽ വിപുലമായ ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ കേരള ജമ്മിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1500 കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യ സ്മൃതി സംഗമങ്ങൾ സംഘടിപ്പിച്ചു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും സാമൂഹിക സൌഹാർദ്ദവും പരസ്പര സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കോഴിക്കോട് ബീച്ചിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗായകർ പങ്കെടുത്ത ദേശീയോദ്ഗ്രഥന പരിപാടി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാട്ടിന്റെ കൂട്ടുകാരും വാനമ്പാടികളും സംഘടിപ്പിച്ച പരിപാടിയിൽ 10,089 പേർ ഒന്നിച്ച് ദേശഭക്തി ഗാനവും ദേശീയഗാനവും ആലപിച്ചു. മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തമിഴ്നാട്ടിലെത്തും. സന്ദർശനവേളയിൽ ചെന്നൈ, ചെങ്കൽപ്പേട്ട്, തിരുവാരൂർ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ അക്കാദമിക് അനുസ്മരണ സാഹിത്യ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ചെങ്കൽപ്പേട്ടിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിൽ 22nd ബിരുദദാന സമ്മേളനത്തിലും ഇന്ന് ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഹിന്ദുമുന്നണി സ്ഥാപകനായിരുന്ന കെ രാമഗോപാലിന്റെ ചിന്തകളെ അടിസ്ഥാനമാക്കി രചിച്ച എക്കോസ് ഓഫ് എ നാഷണാലിസ്റ്റ് മൈൻഡ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലും ഉപരാഷ്ട്രപതി സന്നിഹിതനാകും. നാളെ തിരുവാരൂരിൽ തമിഴ് കേന്ദ്ര സർവകലാശാലയുടെ 11th ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. തുടർന്ന് തഞ്ചാവൂരിലെ ശാസ്ത്ര ഡീംഡ് സർവകലാശാലയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കുടുംബശ്രീ ഹരിതകർമ്മസേനാ പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കാലാനുസൃത പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ നഗര സൌന്ദര്യവൽക്കരണവും ക്ലോക്ക് ടവറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കണ്ണൂർ നഗരത്തിൽ മികച്ച വികസന പദ്ധതികൾ നടപ്പാക്കാൻ ഫണ്ടുൾപ്പെടെ എല്ലാ സഹായവും നൽകുമെന്നും കെ എം ഷാജി അറിയിച്ചു. മാലിന്യ സംസ്കരണം, തെരുവുനായശല്യം തുടങ്ങിയ കാര്യങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന നയരൂപീകരണം അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ ആരോഗ്യമേഖലയെ മറ്റു സംസ്ഥാനങ്ങളുമായല്ല, ലോകത്തിലെ വികസിത രാജ്യങ്ങളുമായാണ് താരതമ്യം ചെയ്യുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകമെങ്ങും മലയാളികളുടെ മനസ്സിൽ നന്മയും സമൃദ്ധിയും നിറച്ച് പൂക്കാലത്തിന് വരവേൽക്കുന്ന പൊന്നിൻ ചിങ്ങത്തിന്റെ പൂവിളിയിൽ ഇന്ന് അത്തം. കർക്കിടകാന്ത്യത്തിൽ അത്തം പിറക്കുകയെന്ന അപൂർവതയുണ്ട് ഈ വർഷത്തിന്. നാളെയാണ് ചിങ്ങപ്പിറവി. 25 ഉത്രാടവും 26 തിരുവോണവുമാണ്. 10 ദിവസം പൂക്കളമിട്ട് ഓരോ മലയാളിയും ഇനി ആഘോഷത്തിന്റെയും ആനന്ദത്തിന്റെയും തിരക്കുകളിലാകും. മലയാളിയുടെ പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര. ഇതിനു മുന്നോടിയായി ഇന്നലെ വൈകിട്ട് അത്തം പതാക കൈമാറൽ ചടങ്ങ് സംഘടിപ്പിച്ചു. തൃപ്പൂണിത്തുറ നഗരസഭയ്ക്ക് കൊച്ചി രാജവംശത്തിന്റെ പ്രതിനിധി രാമദാസൻ തമ്പുരാനാണ് അത്തം പതാക കൈമാറിയത്. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലെ അത്തം നഗറിൽ രാവിലെ അത്താഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപ്പതാക ഉയർത്തും. തുടർന്ന് അത്തം ഘോഷയാത്ര സിനിമാ താരം മനോജ് കെ ജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാജഭരണകാലത്ത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്ന് കൊച്ചി രാജാവ് പ്രജകളെ കാണാൻ എത്തുന്ന ചടങ്ങായിരുന്നു അത്തച്ചമയം. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ശബരിമല ഉൾക്കഴകം, പമ്പ മേൽശാന്തിമാർ എന്നിവരെ തെരഞ്ഞെടുക്കുന്ന നറുക്കെടുപ്പ് നാളെയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
1: പുതിയ തന്ത്രി കണ്ടരി ബ്രഹ്മദത്തന്റെ നേതൃത്വത്തിലാണ് സന്നിധാനത്ത് ചടങ്ങുകൾ നടക്കുക. ശബരിമലയുടെ താന്ത്രികാവകാശമുള്ള താഴമൺ മഠത്തിലെ രണ്ട് കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഓരോ വർഷം വീതം ഈ പദവി വിവാഹിക്കുന്നത്. ഇതുവരെ കണ്ടരി മഹേഷ് മോഹനരാണ് താന്ത്രിക കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നത്. ശബരിമല ഉൾക്കഴകത്തെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ചിങ്ങമൊന്നായ നാളെ നടക്കും. രാവിലെ ഉഷപൂജയ്ക്ക് ശേഷമാണ് സന്നിധാനത്ത് ഉൾക്കഴകത്തെ തിരഞ്ഞെടുക്കുക. നാളെ മുതൽ പടിപൂജ ഉൾപ്പെടെയുള്ള എല്ലാ വിശേഷാൽ പൂജകളും നടക്കും. പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പും നാളെ നടക്കും. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 നടയടച്ചാൽ ഓണപൂജകൾക്കായി ഈ മാസം 24 നട വീണ്ടും തുറക്കും. 4 ദിനങ്ങളിലായി ഭക്തർക്ക് ഓണസദ്യയും നടക്കും. ശബരിമല ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ. ചിങ്ങമാസ പൂജ ഓണപൂജ സമയങ്ങളിൽ നടത്തുറപ്പുമായി ബന്ധപ്പെട്ട് KSRTC പ്രത്യേക സർവീസും നടത്തുന്നുണ്ട്.
0: ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ 2 288 റൺസ് എന്ന ശക്തമായ നിലയിൽ. ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആദ്യ ദിനത്തിൽ മഴ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് മത്സരം ഇന്നലെ 73 ഓവറാക്കി ചുരുക്കിയിരുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. KCL സീസൺ 3 ഔദ്യോഗിക ടീം ലോഞ്ചിംഗ് നാളെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കോവളത്തെ ചടങ്ങിൽ മന്ത്രി PC വിശ്വനാഥും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും മുഖ്യാതിഥികളാകും. 3 സീസണിൽ മാറ്റുരയ്ക്കുന്ന 6 ഫ്രാഞ്ചൈസികളെയും ചടങ്ങിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും. കൺസ്യൂമർ ഫെഡ് സംഘടിപ്പിക്കുന്ന സഹകരണ ഓണം വിപണിയുടെ ജില്ലാതല പരിപാടി കാസർകോട് ഉദുമ സർവീസ് സഹകരണ ബാങ്കിൽ മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും ആളുകൾ പരമാവധി ഓണം വിപണി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ജില്ലാതല ഓണച്ചന്ത കണ്ണൂർ ചൊവ്വയിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 13 നിത്യോപയോഗ സാധനങ്ങൾ ഗവൺമെന്റ് സബ്സിഡിയോടെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയിലൂടെ ലഭ്യമാക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രം 80 സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ ഭാവിയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കുടുംബശ്രീ ഹരിതകർമ്മസേന പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കാലാനുസൃത പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി KM ഷാജി. മലയാളികളുടെ മനസ്സിൽ നന്മയും സമൃദ്ധിയും നിറച്ച് ഇന്ന് അത്തപ്പിറവി. പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറയിൽ ഇന്ന് അത്തച്ചമയ ഘോഷയാത്ര. ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്ത

0: ഓരോ നിമിഷവും കേൾക്കൂ ഏത് റേഡിയോ 91.2.
1: പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
9: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
10: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
9: അപ്പൊ പഴയ ചോയ്സോ?
10: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
9: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
10: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
9: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
10: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
9: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: റിലേക്ക് സമാപനം. സാങ്കേതിക വിദ്യാധിഷ്ഠിത ഗ്രാമവികസനം ശക്തിപ്പെടുത്തുന്നതിനായുള്ള RSVC അമൃത് പ്ലാറ്റ്ഫോമിന് തുടക്കം കുറിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഓണക്കാലത്തിന്റെ ആരംഭം വിളിച്ചോതി. ഇന്ന് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര അരങ്ങേറും. ഹോക്കി ലോകകപ്പിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് വിജയം. വാർത്തകൾ വിശദമായി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൃഢനിശ്ചയവുമായി രാജ്യം 80th സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. ചരിത്രത്തിലാദ്യമായി പതാക ഉയർത്തലിന് മുന്നോടിയായി വന്ദേമാതരവും ആലപിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2047 രാജ്യം 100 GW ആണവോർജ ഉൽപാദനം എന്ന ലക്ഷ്യത്തിലേക്കാണ് മുന്നേറുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: എനർജി സെക്യൂരിറ്റി ഹമാരെ സമയ കി മാംഗ് ഹൈ ഔർ ഇസ്ലിയെ ഹംനെ പെഹ്ലെ സേ ഹി ഉസ് ദിശാ മേ ഏക കേ ബാദ് ഏക മജ്ബൂത് കദം ഉഠായെ ഹൈ. എനർജി സെക്യൂരിറ്റി കാ ഏക ബഡാ മാധ്യമ ഹൈ പരമാണു ഊർജ ന്യൂക്ലിയർ എനർജി. ഹംനെ പാർലമെന്റ് മേ ശാന്തി ഏക പാസ് കർ കർകെ ഏക നയ ലക്ഷ്യ തരഫ് ജാനേ കാ റാസ്ത തയ കർ ലിയാ ഹൈ. 2047 തക് ഹം 100 GW ന്യൂക്ലിയർ പവർ കാ ലക്ഷ്യ ലേ കർകെ ചൽ രഹേ ഹൈ.
0: രാജ്യത്തിന്റെ പുരോഗതിയിൽ അർത്ഥവത്തായ സംഭാവനകൾ നൽകുന്നതിനായി അറിവ്, അച്ചടക്കം, ആത്മവിശ്വാസം, സേവന മനോഭാവം എന്നിവ വിദ്യാർത്ഥികൾ വളർത്തിയെടുക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പഠനം, കായികം, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യം നൽകുന്നതിനൊപ്പം ജിജ്ഞാസ നിലനിർത്താനും വലിയ സ്വപ്നങ്ങൾ കാണാനും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആശംസകൾ അറിയിച്ച ലോക നേതാക്കൾക്ക് നന്ദി രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, മാലദ്വീപ് പ്രസിഡന്റ് ഡോ മുഹമ്മദ് മൊയ്സു, നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ, സ്ലോവാക് റിപ്പബ്ലിക് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി തുടങ്ങിയവർക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ഈ രാജ്യങ്ങളുമായി ദീർഘകാലം നിലനിൽക്കുന്ന പങ്കാളിത്തത്തെ ഇന്ത്യ അങ്ങേയറ്റം വിലമതിക്കുന്നുവെന്നും അത് കൂടുതൽ കരുത്താർജ്ജിച്ച് വരികയാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, കേന്ദ്രമന്ത്രിമാർ, വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികൾ, സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 54 രാജ്യങ്ങളിലൂടെയും വിവിധ സമയ മേഖലകളിലൂടെയും കടന്നുപോയ സൂര്യപഥതിരംഗ ആഗോള റിലേ ഇന്നലെ പൂർത്തിയായി. കിഴക്ക് ഫിജിയിൽ തുടങ്ങി പടിഞ്ഞാറ് അമേരിക്കയിൽ സമാപിച്ച ഈ സംരംഭം ഹർഖർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഫിജിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്നാരംഭിച്ച റിലേ സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ പതാക ഉയർത്തിയതോടെയാണ് സമാപിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജസ്ഥാനിലെ അൽവാർ സരസ് ഡയറി കോംപ്ലക്സിൽ പുതിയ ഡയറി പ്ലാന്റിന്റെ തറക്കല്ലിടൽ ഇന്ന് നിർവഹിക്കും. രാജസ്ഥാനിലെ 17 ജില്ലകളിലായി 6,262 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും ഇതോടൊപ്പം ഓൺലൈനായി അദ്ദേഹം നിർവഹിക്കും. റോസ്ഗർ ഉത്സവിന്റെ ഭാഗമായി പുതുതായി നിയമിക്കപ്പെട്ട 10,500 ഉദ്യോഗസ്ഥർക്ക് നിയമന ഉത്തരവുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. സാങ്കേതിക വിദ്യാധിഷ്ഠിത ഗ്രാമവികസനം ശക്തിപ്പെടുത്തുന്നതിന്റെ സുപ്രധാന ചുവടുവയ്പായ RSVC അമൃത് പ്ലാറ്റ്ഫോമിന് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് അജയ് കുമാർ സൂദ് ഇന്നലെ തുടക്കം കുറിച്ചു. ഗ്രാമീണ നവീകരണം, സാങ്കേതിക കൈമാറ്റം എന്നിവ പിന്തുണയ്ക്കുന്നതിനായുള്ള സമഗ്ര ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയായിട്ടാണ് അമൃത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് പ്രൊഫസർ സൂദ് പറഞ്ഞു. UGC നെറ്റ്, CSIR നെറ്റ്, അഖിലേന്ത്യാ ഐക്കർ എൻട്രൻസ് പരീക്ഷ, PhD പരീക്ഷ എന്നിവയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക ഇന്ന് പുറത്തിറക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഏജൻസിയിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമേ പരിഗണിക്കാവൂ എന്നും ഫലം വെബ്സൈറ്റിലാകും ലഭ്യമാകുക എന്നും NTA അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ചരമദിനം ഇന്ന്. 3 തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ച വാജ്പേയിക്ക് 2015 രാജ്യം ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ട് ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചെങ്കൽപ്പെട്ടിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഇന്ന് ഉപരാഷ്ട്രപതി സംബന്ധിക്കും. നാളെ തിരുവാരൂരിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിന്റെ 11-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. കൂടാതെ ചെന്നൈ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ നടക്കുന്ന വിവിധ അക്കാദമിക് അനുസ്മരണ സാഹിത്യ

0: പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേരളത്തിൽ ഓണക്കാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര അരങ്ങേറും. അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
1: തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന പരിപാടിയിൽ മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന അത്തം ഘോഷയാത്ര നടൻ മനോജ് കെ ജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അത്തം നഗറിൽ നിന്ന് ആരംഭിച്ച് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് മുന്നിലൂടെ വടക്കേക്കോട്ട വരെ 4 കിലോമീറ്ററിലധികമാണ് ഘോഷയാത്രയുടെ പാത. രാജഭരണകാലത്ത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്ന് കൊച്ചി രാജാവ് പ്രജകളെ കാണാനെത്തുന്ന ചടങ്ങായിരുന്നു അത്തച്ചമയം. പുലികളി, ചെണ്ടമേളം, തെയ്യം തുടങ്ങി കേരളത്തിന്റെ തനത് നാടൻ കലാരൂപങ്ങളുടെയും മേളപ്പെരുക്കത്തിന്റെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര മുന്നേറുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെ നടക്കും. ഹോക്കി ലോകകപ്പിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് വിജയം. ഗ്രൂപ്പ് ഡി മത്സരത്തിൽ 1-3 ഗോളുകൾക്കാണ് ഇന്ത്യ വിജയിച്ചത്. ഇന്ത്യയ്ക്കായി ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗും സഞ്ജയ് റാണയും ഗോളുകൾ നേടി. ബുഡ്ഗാമിന് സമീപം ഇന്ത്യൻ MI-17 ഹെലികോപ്റ്റർ പാകിസ്ഥാൻ സൈന്യം വെടിവച്ചിട്ടെന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ അനുകൂല സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2019 ശ്രീനഗറിന് സമീപം ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ സ്വന്തം വ്യോമ പ്രതിരോധ സംവിധാനത്താൽ വെടിവച്ചിടുകയാണുണ്ടായതെന്ന് PIB വ്യക്തമാക്കി. ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 47 ഉയർന്നു. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 100 കെട്ടിടങ്ങൾക്ക് നാശം സംഭവിച്ചു. വടക്കൻ സുമാത്ര മേഖലയിലും ഭൂചലനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ സുനാമിയിലും നാശനഷ്ടങ്ങളുണ്ടായി. സിംബാബ്വേയിലെ കരിബ തടാകത്തിൽ ബോട്ട് മറിഞ്ഞതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 72. ഇതിൽ 18 പേർ കുട്ടികളാണ്. 90 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടിൽ 153 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. 77 പേരെ രക്ഷപ്പെടുത്തിയതായി സിംബാബ്വെ ദുരന്ത നിവാരണ ഏജൻസി അറിയിച്ചു. അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാളിലെ ഗംഗാതീരം, ഒഡീഷ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ആന്ധ്രാപ്രദേശ്, വടക്കൻ ഉൾനാടൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ ലെബനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 7 കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 3 പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം ഹിസ്ബുല്ല ഇസ്രായേൽ സൈന്യത്തിനെതിരായി നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയാണ് നൽകിയതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ലെബനൻ പ്രധാനമന്ത്രി ആക്രമണത്തെ അപലപിച്ചു. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനം ഇന്ന് മുതൽ പൊതുജനങ്ങൾക്കായി തുറക്കും. അടുത്തമാസം 15 വരെയാണ് ഉദ്യാനം പൊതുജനങ്ങൾക്കായി തുറന്നിടുന്നത്. സന്ദർശകർ രാഷ്ട്രപതി ഭവൻ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സന്ദർശന സമയം മുൻകൂട്ടി ബുക്ക് ചെയ്യണം. വികസിതവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് യുവാക്കളുടെ ഊർജ്ജവും അർപ്പണബോധവും നൂതന ആശയങ്ങളും അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ മൈ ഭാരത് NSS വോളണ്ടിയർമാരുമായി സംവദിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൃഢനിശ്ചയവുമായി രാജ്യം 80th സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. രാജ്യത്തിന്റെ പുരോഗതിയിൽ സംഭാവന നൽകുന്നതിനായി വിദ്യാർത്ഥികൾ അറിവും അച്ചടക്കവും സേവന മനോഭാവവും വളർത്തിയെടുക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൂര്യപഥ തിരംഗ ആഗോള റിലേക്ക് സമാപനം. സാങ്കേതിക വിദ്യാധിഷ്ഠിത ഗ്രാമവികസനം ശക്തിപ്പെടുത്തുന്നതിനായുള്ള RSVC അമൃത് പ്ലാറ്റ്ഫോമിന് തുടക്കം കുറിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഓണക്കാലത്തിന്റെ ആരംഭം വിളിച്ചോതി ഇന്ന് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര അരങ്ങേറും. ഹോക്കി ലോകകപ്പിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദ്ധാരം.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: കണക്ട് ആയോ?
7: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
8: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാസെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം ബമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
9: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

ഗുഡ് മോർണിംഗ് എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് കൂടെ ഉള്ളത് ആർജെ നിധിനാണ്. അവൾ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ആദ്യം തന്നെ എല്ലാവർക്കും. ഇന്ന് രാവിലെ എഴുന്നേറ്റവർക്ക് മനസ്സിലാവും അടിപൊളി മഞ്ഞായിരുന്നു ഇന്നല്ലേ, ഒരു പുക മഴയായിരുന്നു ഇന്ന്. രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, കാരണം അപ്പുറത്തെ വീട്ടുകാർ പുക ഇട്ടാന്ന് വിചാരിച്ചു. അമ്മാതിരി മഞ്ഞായിരുന്നു ഇന്ന്. അപ്പോൾ എന്നത്തെ പോലെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗ്രീറ്റിംഗ്സിൽ. എല്ലാ ദിവസവും നമ്മൾ ഓരോ വിഷയങ്ങൾ തരും, പക്ഷേ ഇന്ന് ഞാൻ വിഷയങ്ങൾ തരുന്നത് നിങ്ങളുടെ കോളുകൾ വന്നതിന് ശേഷമേ ഞാൻ വിഷയങ്ങൾ തരുന്നുള്ളൂ. കാരണം അന്നേരം പറഞ്ഞാൽ മതി, ഇച്ചിരി സസ്പെൻസാണ് സംഭവം. അപ്പോൾ നിങ്ങൾ വിളിക്കണം, വിളിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിളിക്കുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വിളിക്കുക. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് കുറച്ച് പാട്ടായിക്കേട്ട് വരാം. എന്തായാലും നിങ്ങളുടെ കോളുകൾ വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ പാട്ടിലേക്ക് പോവുകയാണ്.

0: ആൾക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
1: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
9: യെസ്, നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത്
10: ആർ ജെ ഐശ്വരി, ആർ ജെ നിതിൻ ഉണ്ണിയുമാണ് കേട്ടോ. അപ്പോ എന്താണ് പറയുന്നത്? ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്ന സമയത്ത് ഭയങ്കര മഞ്ഞ്.
9: ഞാനത് പറഞ്ഞു
10: ഞാൻ വിചാരിച്ചു ഞാൻ വല്ല ഊട്ടിയിലോ വല്ല
9: ഞാനത് വിചാരിച്ചു അതായത് വീടിന്റെ അടുത്തുള്ള ആരെങ്കിലും തീ ഇട്ടായിരിക്കും വിചാരിച്ചു.
10: ഫസ്റ്റ് ഞാൻ അങ്ങനെയാണ്,
9: ഞാൻ ഉണന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ നേരത്ത് ഭയങ്കര മഞ്ഞ്.
10: ഇപ്പോഴും
9: ഉണ്ട്, പിന്നെ എനിക്കറിയത്തില്ല.
10: അതേപോലെ
9: തന്നെ ഞാൻ ഇതോടെ ഈ സ്പെക്സ് ഉപയോഗിച്ചുണ്ടാ വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ തട്ടിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പം ഒരുപാട് മഞ്ഞ്, എനിക്ക് ഒട്ടും കാണാകുന്നില്ല. ഞാൻ ഇതറിയുന്നില്ല, ഓപ്പോസിറ്റ് വരുന്ന വണ്ടി പോലും കാണാകുന്നില്ല.
10: ഞാൻ അരമത്തുപാടം ഇങ്ങോട്ട് എത്തിയ സമയത്ത് അരമത്തുപാടത്ത് നിന്ന് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി എനിക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ വയലൂടെ ഉണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ ഞങ്ങളുടെ വീടും കുറച്ചങ്ങോട്ട് മാറി വയലിന്റെ അടുത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതല്ല ഫസ്റ്റ് ആരെങ്കിലും
9: ചപ്പിച്ചവർ
10: വെളുപ്പിനെ 6 സമയം.
9: പിന്നെ ഞാൻ കട്ടച്ചോളം തീട്ടോ
10: സ്മെല്ലുണ്ടായിരിക്കും. പക്ഷെ അപ്പോഴും ഞാൻ അങ്ങനെ വിചാരിച്ചെങ്കിൽ രാവിലെ എണ്ണീറ്റ് തന്നെ മഞ്ഞായിരിക്കും. രാവിലെ കൊണ്ടപ്പം അരമത്തും മടത്തിന്റെ അടുത്ത് എത്തിയപ്പോ എനിക്ക് ഓപ്പോസിറ്റ് ഇരുന്ന് വണ്ടി പോലും കാണാൻ വയ്യാത്തത്. പക്ഷെ ഏ കൊള്ളാം, ഞാൻ എന്നെ ഊട്ടിയല്ലോ ആ ഒരു സംഭവം. പക്ഷെ രസമുണ്ട്,
9: നല്ല രസമുണ്ട്.
10: പക്ഷെ തണുപ്പ് കുറവാണ്, പക്ഷെ നല്ല
9: തണുപ്പില്ല.
10: ഇന്നത്തെ മഞ്ഞിനെ കുറിച്ച് പറയാനാണോ? ഇനി
9: അറിയത്തില്ല. ടോപ്പിക് എന്ന് പറഞ്ഞാല് ഞാൻ വിചാരിച്ച ആരെങ്കിലും വിളിക്കുകയാണെങ്കില് അവർക്ക് കൊടുക്കാന്നുള്ള രീതി ഇരുന്നായിരുന്നു.
10: എന്ത് കൊടുക്കാൻ?
9: അതൊക്കെ.
10: ഹലോ, ഗുഡ് മോർണിംഗ്.
11: ഗുഡ് മോർണിംഗ്.
10: മണിയമ്മ പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം? രാവിലത്തെ മഞ്ഞ് അവിടെ ഉണ്ടോ? മഞ്ഞൊക്കെ നമ്മള് നമുക്ക് നോക്കാം എന്താന്ന്.
9: പക്ഷെ തണുപ്പില്ലല്ലേ? പക്ഷെ തണുപ്പ് അധികം ഇല്ല, മഞ്ഞുണ്ട്. മണിയമ്മക്ക് എന്താ ഈ മഞ്ഞിങ്ങനെ ആയോണ്ടാന്ന് ഒരു ഊർജ്ജസ്വലത ഇല്ലാത്ത തണുത്തി ആണോ?
10: എന്ത് പറ്റി?
11: പനി.
9: മണിമമ്മ സിനിമയൊക്കെ കാണുമോ?
11: പിന്നെ
9: ആരുടെ സിനിമ കാണാൻ ഇഷ്ടം എപ്പോഴും?
11: എനിക്ക് പിന്നെ മമ്മൂക്കാട.
9: മമ്മൂക്കാട്. അപ്പൊ മമ്മൂക്കാട് ഒരു സിനിമ.
10: ഇഷ്ടപ്പെട്ട സിനിമ ഏതാ?
11: ഏറ്റവും ഇഷ്ടപ്പെട്ടത് യാത്ര.
9: യാത്ര. യാത്രയിൽ ഒരു പാട്ട് പാടിയേ എന്നാ നോക്കട്ടെ. ഏത് പാട്ടാന്നറിയാലോ?
11: യാത്ര.
10: ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ മറന്നു പോവാനായി.
9: ആണല്ലേ? ഓ കൊഴപ്പില്ല, സുഖമായിട്ട് പോകുന്നു.
10: അമ്മ അന്ന് കണ്ടതുകൊണ്ട് അമ്മ സംസാരിക്കുമ്പോ ഒരു ഫേസ് നമുക്ക് അല്ലേ കണക്ഷൻ ഉണ്ട്. പിന്നെ എന്തായാലും പനിയാകുമ്പോ ഫസ്റ്റ് ആരംഭമാണെങ്കിൽ ഉപ്പുവെള്ളമൊക്കെ കൊണ്ട് ഗാർഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ട് മാറിയില്ലെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, മാറിയില്ലതിന് ശേഷം നമുക്ക് ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ എടുക്കണം കേട്ടോ.
9: ഞങ്ങൾ ഒരു ദിവസം വരും. ഞങ്ങളെ വിളിച്ചിട്ടല്ലേ പോയത്?
10: അതെ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് സിനിമ, യാത്രയിലെ ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പൊ ഓർക്കാൻ പറ്റുന്നുണ്ടോ?
11: അയ്യോ, പിന്നെ ചിത്ര ചേച്ചി പാടിയ ഒരു പാട്ടുണ്ടോ അതിനകത്ത്?
9: ഏത് പാട്ട്?
11: ഓർക്കുന്നില്ല
9: യാത്ര.
10: ഓക്കെ, അപ്പൊ ആ ചിത്ര ചേച്ചി പാടിയ പാട്ടിട്ട് എന്നാ മതിയോ? ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു അല്ലേ? കേട്ടോ, വളരെ നന്ദി മണിയമ്മ വിളിച്ചതിന്. പിന്നെ ചേട്ടാ, ഞാൻ വിചാരിച്ച എന്താണെന്ന് അറിയാം, ഞാൻ ആണ്ടിൽ ഒരിക്കലാണ് ഈ ലൈവുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഈ വിളപ്പിനൊക്കെ എണ്ണിക്കുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ച ഇനി ഞാൻ ആദ്യമായിട്ട് കാണുന്നോണ്ടായിരിക്കും എന്നൊക്കെ സത്യമായിട്ട്. ഇനിയിപ്പോ ഇത്രയും ഉണ്ടെന്ന്, പക്ഷെ എന്തായാലും കൊള്ളാം അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് യാത്രയിലെ ഒരു പാട്ട് മണിയമ്മയ്ക്ക് വേണ്ടി
9: വെച്ചു കൊടുക്കാം. പക്ഷെ നമ്മൾ ഇപ്പോഴേ കട്ട് ചെയ്യുന്നില്ല. ഇന്നലെ ഇന്നലെ എന്റെ കൂടെ ആളില്ലാത്തോണ്ട് ഞാൻ അധികം നേരം സംസാരിച്ചു. അതല്ല, നമ്മൾ ഭയങ്കര ബിസി ഡേ ആയിരുന്നു ഇവിടെ. കാരണം ഞങ്ങള് കൊടിയൊക്കെ ഉയർത്തി ഇവിടെ. എന്റെ വായനശാലയും എന്റെ റേഡിയോയും ഒരുമിച്ച് ഞങ്ങൾ കൊടി ഉയർത്തി.
10: പോട്ടെ, മുട്ടായിക്ക് കിട്ടിയല്ലേ, നമുക്ക് അതറിഞ്ഞാ മതി.
9: മുട്ടായി സ്വാതന്ത്ര്യത്തിന് കിട്ടിയില്ല, പക്ഷെ ആതിര ചേച്ചിയുടെ മോന്റെ, അതായത് നമ്മുടെ ആതിര ആർജ ആതിരയുടെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ബർത്ത്ഡേ വിഷയം ഞാൻ മറന്നു പോയി. ചേച്ചിന്റെ അടുത്ത് പറഞ്ഞു,
10: ഞാൻ വല്ലാണ്ട് ഓർക്കുന്നു ഗൈസ്, ഇവിടെ എന്തോ ചെലവൊക്കെ കിട്ടും
9: ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്.
10: ഇന്നല്ലേ? ഇന്നല്ലേ ബർത്ത്ഡേ?
9: ഇന്നലെയായിരുന്നു.
10: ആണോ? ഓക്കെ, എന്തായാലും മോന് വേണ്ടിട്ട് എനിക്ക് തോന്നുന്നു അത്തുന്നാ വീട്ടിൽ വിളിക്കുന്നത്. അത്തുവിന് വേണ്ടിട്ട് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് നേരാമല്ലേ.
9: അതെ, എന്റെ റേഡിയോയുടെയും ഗ്രീറ്റിംഗ്സിന്റെയും വകയായിട്ട്, ആർജെ ഐശ്വര്യയുടെയും ആർജെ നിതിന്റെയും വകയായിട്ട് ഞങ്ങള് ബർത്ത്ഡേ വിഷസ് നേർന്നിരിക്കുകയാണ്.
10: അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തെ കുറിച്ച് അപ്പൊ ഇന്നലെ എന്ത് പറഞ്ഞു? 80-ാമത് സ്വാതന്ത്ര്യദിനം പറഞ്ഞില്ല? എനിക്കെപ്പോഴും സ്വാതന്ത്ര്യദിനം ഓർക്കുമ്പോഴേ ഒരു അമ്മമ്മയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഓർക്കുന്നത്. കുട്ടി അറിയാലോ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അമ്മയുടെ വീഡിയോ ഉണ്ടായിരുന്നു, അതാ പെട്ടെന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മുടെ സ്കൂളിൽ ഞാൻ NCC NSS ഉണ്ടായിരുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ എനിക്ക് എപ്പോഴും സ്വാതന്ത്ര്യദിനം ഭയങ്കര സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് നമ്മളീ ചെങ്കോട്ടയില് പോകുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ ഇതിൽ കാണില്ലേ, പ്രധാനമന്ത്രിയൊക്കെ ഇത് ഒരുക്കുന്നൊക്കെ നമ്മളിങ്ങനെ വീഡിയോ ലൈവ് ഒക്കെ നമ്മുടെ TV മാത്രം കണ്ടിരുന്ന സമയത്താണ് ഞാൻ 8-ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് NSS NCC ഒക്കെ ചേർന്നത്. ശരിക്കും പറഞ്ഞ NCC NSS NCC.
9: ശരിക്കും ഇതിന്റെ ഒക്കെ ഈ ക്യാമ്പ് വരുന്നത് സ്വാതന്ത്ര്യദിനത്തോട് ഒരു 5 ദിവസം അടുപ്പിച്ചായിരിക്കും ഈ ക്യാമ്പ് വരുന്നത്.
10: അതുകൊണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ്
9: ക്യാമ്പിന് പോയിട്ടുണ്ടോ?
10: ഇഷ്ടംപോലെ സിമ്മാവ. ഞാൻ 8-ാം ക്ലാസ്സില് NCC കയറിയാണ്. അതിനുശേഷം NSS ഉണ്ടായിരുന്നു, +1 +2. പിന്നെ ഡിഗ്രിയിലും NSS ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട്
9: അല്ല,
10: NCC ആയിരുന്നു 8 മുതൽ 2 വർഷം. 8-ാം ക്ലാസ് to 9 വരെ NCC, അതിനുശേഷം +1 +2.
9: ഡിഗ്രിക്കും
10: NSS. ശരിക്കും പറഞ്ഞാൽ ഡിഗ്രിക്ക് എനിക്ക് NCC കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. കാര്യം എനിക്ക് NCC സർട്ടിഫിക്കറ്റ് ഒക്കെ എഴുതിയെടുക്കണം. അന്ന് എനിക്ക് ആർമിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. അപ്പൊ അന്ന് പക്ഷെ കിട്ടിയില്ല, കാര്യം നമ്മൾ അഡ്മിഷൻ എടുത്ത ഇത് ശരിക്കും പറഞ്ഞാൽ കിട്ടിയേനെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NSS NCC ഭയങ്കര സ്പെഷ്യലാണ് നമുക്ക്. NSS അത്തൊരു പാട്ടുണ്ട്, മനസ്സ് നന്നാകട്ടെ എന്ന് വെച്ചിട്ട് ഒരു പാട്ട്.
9: മനസ്സ് നന്നാകട്ടെ.
10: മനസ്സ് നന്നാകട്ടെ.

0: സൂപ്പർവാട്ടാണ് കേട്ടോ.
1: അല്ല, ഇത് കേൾക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നന്നാവട്ടെ.
0: നമ്മള് NSS-ൽ അങ്ങനെ ഉണ്ട്, നമ്മള് ഒരു കൈ എടുത്ത് നമ്മുടെ നെഞ്ചിൽ വെച്ചിട്ടാണ് ഈ ഒരു പാട്ട് പാടുന്നത്.
1: നമ്മളോട് തന്നെ പറയുന്ന രീതിയിലാണ്.
0: ഭയങ്കര സ്പെഷ്യൽ ആണ്, കാര്യം എനിക്ക് ഈ സോഷ്യൽ സർവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക്

0: പ്ലസ് വൺ പ്ലസ് ടു ആയിരുന്നു. എൻ സി സി എൻ എസ് എസിന്റെ ഭാഗമായിട്ട് ഒരുപാട് പോകുന്നു. പിന്നെ ഈ പറഞ്ഞു വരാൻ എൻ സി സി സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കൊടി ഉയർത്തുന്നത് സ്വാതന്ത്ര്യദിനത്തിന്. പിന്നെ ഞാൻ ഇതുപോലെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്താ ബാൻഡ് ടീംസിലുണ്ടായിരുന്നു, അപ്പൊ നമ്മള് ഡ്രംസ് വായിക്കുന്ന ഇതിലൊക്കെ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. നമ്മുടെ ജനഗണമന അതിന് വായിക്കുക പിന്നെ പോവുക അതൊക്കെ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. അവരവിടെ നമ്മൾ എൻ സി സി സമയത്ത് സല്യൂട്ടൊക്കെ കെടുക്കുക, ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു പട്ടം ഞാൻ പോലീസുകാരൊക്കെ എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് നടക്കുന്നത്. കാര്യമൊക്കെ ആക്കിയല്ലേ, കാര്യം അന്ന് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും റാലിയൊക്കെ കാണും, അങ്ങനെ റാലിക്കൊക്കെ പോകുന്നു നമ്മൾ എല്ലാവരും കുഞ്ഞു കിട്ടി. എനിക്കിപ്പോഴും ഓർമ്മയാണ് ഫസ്റ്റ് ടൈം ഞാൻ നമുക്കൊരു സൈക്കിൾ റാലി ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ ദിനത്തിന്. അപ്പം നമ്മൾ സൈക്കിൾ ചവിട്ടിങ്ങനെ ഒരു കുഞ്ഞു വെച്ച് പോലീസ് പോലീസ് എന്നാ. അപ്പം എനിക്ക് ഭയങ്കര രസക്കാരി എൻ്റെ ഉള്ളിൽ പോലീസ് ആകണമെന്ന്, പോലീസ് ആർമി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ജോലിയായിരുന്നു. അങ്ങനെ അപ്പം കുഞ്ഞിങ്ങനെ ആണെങ്കിൽ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ കാക്കിയൊക്കെ ഇട്ടിങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര കംഫർട്ടബിളും നല്ല രസമാണ്. പിന്നെ പറഞ്ഞാൽ ഒരു ക്യാമ്പ് ഞാൻ വല്ലാണ്ട് ഓർക്കുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ചേട്ടനി പറഞ്ഞ പോലെ തന്നെ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്നായിരുന്നു നമുക്ക് എട്ടാം ക്ലാസ്സിലൊരു ക്യാമ്പ് ഉണ്ടായിരുന്നത്. എന്താ ഡി ബി കോളേജ് വെച്ചിട്ടായിരുന്നു. ഇതുപോലെ ഭയങ്കര രസമായിരുന്നു. ഇക്കാര്യം നമ്മുടെയൊക്കെ സീനിയേഴ്സ് ആയിട്ടുള്ള ചേട്ടന്മാരും കോളേജിൽ നല്ല യഥാർത്ഥത്തിൽ ഒറ്റ നിരയായിട്ട് നമ്മളന്ന് ഭയങ്കര ഇതായിരുന്നു. കാര്യം നമ്മൾ ഇതിൻ്റെ പരേഡ് ചെയ്യുന്ന സമയത്ത് കയ്യോ ഒരേപോലെ പോകണം. കാര്യം അതിനുവേണ്ടി നമ്മൾ പക്ഷേ ഭയങ്കര ഡിസിപ്ലിൻ ഒക്കെ ആ ഒരു സമയത്ത്. കാര്യം ആ ഒരു ക്യാമ്പ് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഈ ക്യാമ്പ് വഴി. കാര്യം ഞാനങ്ങനെ ഒരു അച്ഛൻകുട്ടി മാത്രമായിരുന്നു, അമ്മയോട് വലിയ അടുപ്പമൊന്നും ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് അച്ഛൻ കുട്ടി മാത്രമായിരുന്നു, വീട്ടിലെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഭയങ്കര ഇളയ കുട്ടിയായതുകൊണ്ട് ഭയങ്കര ലാവിഷായിട്ട് ജീവിതം നയിച്ചു പോയ ഒരാളാണ് ഞാൻ. എനിക്കങ്ങനെ ആരോടും വലിയ ആരോടും നല്ല അച്ഛനോട് മാത്രം ഒരു അടുപ്പം, അങ്ങനെ മാത്രം നിന്ന് ഞാനാണ് ഒരു ക്യാമ്പിന് പോയി. എൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു എൻ സി സി ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ക്യാമ്പിന് പോയ സമയത്താണ് ഞാൻ എൻ്റെ അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത്.
1: അതെന്താണ്
0: എനിക്ക് എനിക്ക് എന്നാണ് ഞാൻ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. അതിന് മുമ്പ് വരെ ഞാൻ ഒരു അച്ഛൻകുട്ടി മാത്രമായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ അറിയില്ല. കാര്യം അച്ഛനും ഞാനും മാത്രം ഇങ്ങനെ നിന്ന് അച്ഛൻ എന്നെ എടുക്കുന്നു പിടിക്കുന്നു, അമ്മ അമ്മ എടുക്കത്തില്ല എന്നുള്ള പറയുക. കാര്യം ഞാൻ ഇപ്പോഴും അച്ഛൻകുട്ടി മാത്രമായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് അവിടെ ചെന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അമ്മയെ മിസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ചേട്ടൻ്റെ കൂടെ ആയിരുന്നു ഞാൻ അന്ന് എപ്പോഴും കിടക്കുന്നൊക്കെ ഞാനും ചേട്ടനെ ഒരുമിച്ച് ചേർന്നു. ആ സമയത്ത് ചേട്ടനായിട്ട് എനിക്ക് ഒത്തിരിയും അഘാതം. നമ്മൾ വടിയൊക്കെ ഇട്ട് സിബ്ലിക്സ് ഒക്കെ ഇപ്പോഴും നമ്മൾ അടിയിടുന്നവരല്ലേ. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അന്ന് ആദ്യമായിട്ടാണ് മാറിയിരിക്കുന്നത്. അവിടെ ചെന്ന് ഞാൻ മറ്റു കുട്ടികളുടെ കൂടെ, അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ, ഒരൊറ്റ കുട്ടി മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഗേൾസിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന്. കാര്യം അതിന് മുമ്പ് ഞങ്ങളുടെ സ്കൂളിൽ ക്യാമ്പ് വന്ന സമയത്ത് ഞാൻ പോയില്ല. കാര്യം ഈ വീട്ടിൽ മാറി നിൽക്കാൻ ഇതുകൊണ്ട് ഞാൻ പോയില്ല ക്രിസ്മസിനായിരുന്നു. അതിനുശേഷം പിന്നീട് വന്ന ക്യാമ്പ് ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നു. അന്ന് എനിക്കൊരു എനിക്ക് ഭയങ്കര ഒരു പറയാനുണ്ട്. കാര്യം മറ്റേ സ്കൂളെന്ന് പറയുന്ന ഒരു സ്കൂള്,
1: മറ്റം
0: അവിടുത്തെ ഒരു സ്കൂളിൽ ആ ഒരു ഞാൻ ഒറ്റ കുട്ടിയായതുകൊണ്ട് അവരുടെ കൂടെ തന്നെ ഇട്ടിരുന്നത്. പക്ഷെ ഞാൻ അന്ന് എനിക്ക് ആദ്യമായിട്ട് ക്യാമ്പിന് മുമ്പ് പ്ലേറ്റ് കൊണ്ടുപോകണം, നമുക്കങ്ങനെ ഒരു അറിവൊന്നും ഇല്ല. എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടൊന്നുമില്ല, ഡ്രസ്സ് മാത്രം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുണ്ട്. പക്ഷെ അന്ന് ഒരു ക്യാമ്പ് കഴിഞ്ഞിട്ട് ഒരൊറ്റ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എനിക്കൊരു 5 ദിവസമോളം എനിക്ക് ഒരു പാത്രത്തിൽ ഞാൻ കഴിഞ്ഞു, എനിക്കൊരു അറിവും ഇല്ല. ആ കൊച്ചിൻ്റെ കൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞിട്ടുള്ളത്. ശ്രീലക്ഷ്മി അവൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവൾ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. കാര്യം ഫുഡൊക്കെ പുള്ളിക്കാരി പെട്ടെന്ന് ചോറ് കഴിക്കും, അല്ലെങ്കിൽ എനിക്ക് ആദ്യമേ തരും ആ ഒരു പ്ലേറ്റ്. പ്ലേറ്റിനൊക്കെ വില
1: ഉണ്ടാവും നമുക്ക് വേണ്ടി പ്ലേറ്റ്
0: തരുന്നത്. ആദ്യമേ എനിക്ക് തരും പ്ലേറ്റ്. അവൾ കൊണ്ടുവന്ന നമുക്ക് പ്ലേറ്റൊക്കെ വേണമല്ലോ. അപ്പം നമുക്കന്നേ അറിയില്ല. കാര്യം പിന്നെ അതിൻ്റെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. കാര്യം ഞങ്ങളുടെ സാർ അങ്ങനെ നമുക്ക് എന്തായാലും മേടിച്ചൊന്നുമില്ല ഞാൻ. അപ്പം ആ സമയത്ത് ഇവള് ഫസ്റ്റ് എനിക്ക് തരും. എന്നിട്ട് ഇവളുടെ പ്ലേറ്റിൽ നിന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ട് ആദ്യമേ നമ്മൾ രണ്ടുപേരോട് ഒരുമിച്ചായിരുന്നു കഴിക്കുന്നത്. പക്ഷെ നമുക്ക് പിന്നെ ഒരു കുഞ്ഞു പാത്രമല്ലേ. അപ്പം പിന്നെ അവൾ ആദ്യമേ എനിക്ക് തന്ന് ഞാൻ ഫുഡ് കഴിച്ച് ചായയൊക്കെ. കാര്യം എനിക്ക് ഗ്ലാസ്സില്ല. കാര്യം അവളുടെ ഗ്ലാസ് ഞാൻ കുടിച്ചു. അതിന് ശേഷം ആ പുള്ളിക്ക് അവള് കുടിക്കുക ഭയങ്കര ഇതായ. കാര്യം അന്ന് എനിക്ക് ആ ഒരു ഫ്രണ്ട് എനിക്കറിയില്ല, എനിക്കിവർ ആരെ അറിയത്തില്ല. പക്ഷെ അവരൊക്കെ ഞാൻ കരയൊക്കെ ചെയ്യാറുന്നുണ്ട്. കാര്യം അന്ന് ഞാൻ ആദ്യമായിട്ട് ഒട്ടും ആക്റ്റീവേ അല്ലായിരുന്നു ആ ദിവസങ്ങളിൽ. നമ്മൾ വെപ്പണൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോ ചെയ്യേണ്ട
1: സമയത്ത്
0: നമുക്ക് വെപ്പൺസൊക്കെ നമുക്ക് ഇങ്ങനെ ഊരിക്കറി എന്താണ് തരുകയും
1: ചെയ്യാനായിട്ട്
0: 8th class. കാര്യം ഞാൻ അന്ന് ഡി ബി കോളേജിലായിരുന്നു. കോളേജിൽ പോയ സമയത്ത് ഡി ബി കോളേജ് വെച്ചിട്ടായിരുന്നു എൻ്റെ ക്യാമ്പ്. ആ സമയത്ത് നമുക്ക് വെപ്പൺസ് ഒക്കെ അവരഴിക്കുകയും അത് സെറ്റ് ചെയ്യുന്നതൊക്കെ കാണിക്കുക. അന്നൊക്കെ ഞാൻ ഭയങ്കര ഡള്ളായിരുന്നു. പക്ഷെ അവൾ എന്നാ ആ സമയത്ത് തന്നെ ഞാൻ ഒന്നും വോളിബോൾ കളിക്കാൻ ഒന്നും ഒട്ടും ശരിക്കും പറഞ്ഞാൽ ഒട്ടും ആക്റ്റീവേ അല്ലായിരുന്നു ഞാൻ അതിന് മുമ്പ്. ഈ പറയുന്ന എൻ സി സി എൻ എസ് എസ് ഞാൻ പാട്ട് പാടാൻ എനിക്ക് ഭയങ്കര ഷൈ ആയിരുന്നു. പാട്ട് പാടാനും ഡാൻസ് ഭയങ്കര ഷൈ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ഗെയിംസൊക്കെ കളിക്കാനും ഒക്കെ. പക്ഷേ ഇവിടെ ചെന്നപ്പോഴത്തേക്ക് ആ ഒരു കുട്ടിയുണ്ടല്ലോ ശ്രീലക്ഷ്മി, പിന്നെ ആ മറ്റേ സ്കൂളിലെ കുട്ടികളാണ് എന്നെ ആക്റ്റീവാക്കിയെടുത്തത്. കാര്യം അവിടെ നിന്നിട്ട് അവളുമാർ പറയും, എടീ പാട്ട് പാടാൻ. കാര്യം നമുക്ക് എല്ലാ ദിവസവും നൈറ്റ് ഒരു ഇതുണ്ട് സിനിമ കാണാൻ.

0: അല്ലേ?
1: അതിന്റെ പറയുന്ന പേര് ഞാൻ അങ്ങ് വിട്ടുപോയി. പക്ഷെ നമുക്ക് നൈറ്റിൽ പാട്ട് പാടാം. പക്ഷെ ഞാൻ അന്ന് ഭയങ്കര ഓരോ സ്കൂളിലെ പിള്ളേർ വന്ന് പാടും എടുക്കുകയൊക്കെ വേണം. അപ്പം ഞാൻ പാടത്തില്ലായിരുന്നു. പക്ഷെ എനിക്കന്ന് എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവനാണെങ്കിൽ എന്നെ ഒന്നൂരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നു, നമുക്ക് വീട്ടിൽ പോവാം വീട്ടിൽ പോകുന്നു. അപ്പം പക്ഷേ എനിക്ക് ആദ്യമേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയും പോയാൽ മതിയായിരുന്നു. പക്ഷേ ഈ കുട്ടികൾ, ഇവർ മറ്റേ സ്കൂളിലെ പിള്ളേർ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് ഫോണൊന്നും ഇല്ലായിരുന്നു നമുക്ക്. കാര്യം ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ കോൺടാക്ട് വെച്ചേരാം. കാര്യം എനിക്കൊന്നും ഫോണിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ അവരിങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവന്ന എനിക്കിപ്പോഴും ഭയങ്കര ആക്റ്റീവ്. അന്ന് പിന്നെ ഞാൻ അന്ന് ഒറ്റയ്ക്കിരുന്ന സമയത്താണ് ഞാൻ അമ്മയെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത്. കാര്യം അമ്മ എൻ്റെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക്. കാര്യം അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് തുണി കഴുകുന്നത്, ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ച് പാത്രം എടുത്ത് കഴുകുന്നത്. ഒരു കോളുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
2: കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
0: നമസ്കാരം. സുഖമാണ്.
2: ആരാന്ന് മനസ്സിലായ കുഞ്ഞുങ്ങളെ?
0: സൗണ്ട് മാറ്റി ഞങ്ങള് കണ്ടുപിടിക്കാന്ന്
3: സംസാരിക്കുന്നത്.
1: ഇന്ന് പാട്ടൊന്നും ഇല്ലേ?
2: പാട്ടൊക്കെ ഉണ്ടല്ലോ.
1: രാവിലെ ഒരു പാട്ടോടുകൂടിയായിരുന്നല്ലോ സംഭാഷണം തുടങ്ങുന്നത്.
2: തീർച്ചയായിട്ടും. ചില സമയത്ത് നല്ല മൂഡാണെങ്കിൽ ഓക്കെ പാട്ടൊക്കെ പാടും.
0: നല്ല
2: മൂഡാ, എന്നെ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഇപ്പം കുറെ ദിവസങ്ങൾ ഒന്ന് ഹാപ്പി ആവാൻ ശ്രമിക്കുകയാണ്.
0: എല്ലാ ദിവസങ്ങളും
2: നല്ല ആരോഗ്യത്തോടെ ഇരിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ എത്ര സന്തോഷിക്കുന്നു അത്രയും നമ്മുടെ ഹെൽത്തിന് പ്രോബ്ലംസ് ഉണ്ടാവത്തില്ല. എത്രയും ടെൻഷൻ അടിക്കുന്നു
0: അത്രയും
2: ആയിട്ട് വരും. പിന്നെ ഒരു കാര്യമുണ്ട്, ചിരിച്ച് ചിരിച്ചുകൊണ്ട് എന്നെ ആയുസ് വർദ്ധിപ്പിക്കുക എന്ന ഐതിഹ്യം പറയുന്ന. എത്രത്തോളം ചിരിക്കുന്നു അപ്പോൾ എന്റെ ആയുസിനെ ഞാൻ വർദ്ധിപ്പിക്കുകയെന്ന്. മുന്നോട്ട് പോകും, മുന്നോട്ട് പോകുന്ന പറയും. അപ്പൊ എല്ലാ ശ്രോതാക്കളും ചിരിക്കട്ടെ, ചിരിച്ച് ചിരിച്ച് മുന്നോട്ട് പോട്ടെ. നിങ്ങൾ ചിരിച്ചു എന്റെ കൂടെ.
0: ഞാനും ചിരിക്കുന്നുണ്ട്.
1: ഇത് നമുക്കൊരു കൂട്ടം കൊലച്ചിരി ആയിരുന്നു.
0: വേണ്ട, നീ ചിരിക്കണ്ട.
1: ചിരിക്കാൻ തുടങ്ങി നമ്മളങ്ങ് ചിരിക്കും.
2: പണ്ടുള്ള കാരണന്മാര് പറയാം, ഒരുപാട് ചിരിക്കുമ്പോ പിന്നെ കരയേണ്ടി വരും.
1: ഒരുപാടുണ്ട്, കണ്ണ് ചൊറിയാന്ന് പറഞ്ഞിട്ട്. അത് അന്ധവിശ്വാസം, പക്ഷെ ഞാൻ ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്നു കേട്ടോ.
2: പിന്നെ പറയും, ഒത്തിരി കരഞ്ഞ മോളെ ഒരുപാട് സന്തോഷം മോളെ തേടി എത്തുന്നു.
1: അങ്ങനെയല്ല, നമ്മൾ ഒരുപാട് ചിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ളവർ പറയല്ലേ, കണ്ണൊക്കെ ചിരിച്ചിട്ട് ഇന്ന് ഒരുപാട് ചിരിച്ചു, കണ്ണും ചറിയുന്നുണ്ട്, കരയാനാണ്.
2: പക്ഷെ അത് അന്ധവിശ്വാസം അല്ലെന്ന് പറയാൻ പറ്റില്ല.
1: വിശ്വസിക്കുന്നു കേട്ടോ.
2: ഞാൻ പിന്നെ പൂർണ്ണമായിട്ട് അതിൽ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരിക്കുമ്പോൾ തന്നെ ഒരു നമുക്ക് ഒരു മാസം വരെ അവരുടെ ഹാപ്പി ആയിരിക്കാൻ പറ്റും എന്നുള്ളൊരു പൊസിഷൻ ഞാനങ്ങ് പോവും. പക്ഷേ അത് പിന്നെ വലിയൊരു ടെൻഷനായിട്ടാണ് എന്നെ സമീപിക്കുന്നത്.
1: നമ്മളിപ്പോ റോഡിലൂടെ പോകുമ്പോ ഞാനതിനെങ്ങനെ കരുതുന്നുണ്ട്, ഞാൻ എന്നോട് പറയുന്നതാണ്, നമ്മളിപ്പോ റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരു കയറ്റം ഉണ്ട്, ഒരു ഇറക്കം ഉണ്ടല്ലോ. കാര്യം ഇതല്ല, ഒരു വീഡിയോ ഒരു ടൈം ഇൻസ്റ്റയില് കണ്ടതാ. രണ്ട് ഗോലി വെച്ചേക്കുന്നു, ഒരു സർഫസ്, നല്ലൊരു പ്രതലം. കാര്യം ഒരു ഒട്ടും ഇതുമില്ലാത്ത നല്ല നേരായിട്ടുള്ള ഒരു പ്രതലം. മറ്റേ സർഫസ് എന്താണ്, ഭയങ്കര കുണ്ടും കുഴിയുള്ള ഒരു പ്രതലം. ഒരു ഗോലി ഒരേ സമയത്ത് രണ്ട് ഗോലികളും രണ്ട് സർഫസ് ആണ് കേട്ടോ. ഒരെണ്ണം ഇങ്ങനെ കുഴിയും കുണ്ടും കുഴിയും ഉള്ളത്, ഒന്ന് പരന്ന് കിടക്കുന്നത്. ഒരേ സമയത്ത് ആ ഗോലി തള്ളിയിടുന്ന സമയത്ത് നേരെയുള്ളതിനെക്കാട്ടിൽ ഏറ്റവും സ്പീഡിൽ എത്തുന്നത് ആ ഒരു കുണ്ടു കുഴിയുള്ള ഗോലി ആയിരിക്കും.
0: കാര്യം കേറി ഇറങ്ങി. അതേപോലെ തന്നെ നമ്മള് ബിപി ഒക്കെ ചെക്ക് ചെയ്യുമ്പോ ഇങ്ങനെ വേവ് കാണിക്കലോ, ഹാർട്ട് ബീറ്റിന്റെ ഒക്കെ. അപ്പം അത് അതേപോലെയാണ് നമ്മുടെ ജീവിതം.
1: ഞാൻ ആ ഒരു വീഡിയോ
2: നമ്മള് വിചാരിക്കും സമ്പത്ത് കൊണ്ട് നമുക്ക് എല്ലാം നേടാം. നമുക്ക് ഒരുപാട് സമ്പത്തുണ്ട്, നമ്മള് കോടീശ്വരന്മാരാണ്, നമുക്ക് എല്ലാം വാങ്ങിക്കാനുള്ള. ഇപ്പൊ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ആ കിട്ടുന്ന സ്ഥാനത്തിനുള്ള ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക. ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ഇഷ്ടംപോലെ സമ്പത്തിന്റെ ഉടമസ്ഥനാ. പക്ഷേ ആ വ്യക്തിക്ക് കിടക്കിയിൽ നിന്ന് എണീക്കാൻ വയ്യ, ഒരു ഗ്ലാസ് വെള്ളം അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് എടുത്ത് കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ ഇത്രയും സ്വത്തുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ?
1: ഹെൽത്തും ഹാപ്പി ആയിട്ടുള്ള മൈൻഡും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കിട്ടും. അതാണ് നമ്മൾ പറഞ്ഞു വന്നല്ലേ.
0: അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, അതായത് നമ്മളിപ്പോ ഒരു അസുഖമായിട്ട് കിടക്കുമ്പോ നമുക്ക് വേണ്ടി ഓടാൻ ഒരാളുണ്ടാകുന്നത് ഭയങ്കര ഭാഗ്യമാണ്.
1: സത്യം
0: അല്ലേ? ഇപ്പം അപ്പൊ നമ്മുടെ കൈയും കാലൊക്കെ ഒടിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അറിയാം, ആദ്യമേ അവർ ടോട്ടിങ് കുറെ ടെസ്റ്റുകൾ കാണും. ആ സമയത്ത് നമുക്ക് വേണ്ടി ഓടാനായിട്ടുള്ള തയ്യാറായിട്ട് നിൽക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ ആദ്യമായിട്ട് സമ്പാദിക്കേണ്ട ഒരു കാര്യം.
1: സത്യം, ഒരാളെങ്കിലും നമ്മൾ സമ്പാദിച്ചു വെക്കുക.
2: നമ്മൾക്ക് നമ്മുടെ ഒരു പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനാണ് അതാണ് നമ്മുടെ ജീവിതം. നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, ആ മുന്നേറ്റം, അതിലുള്ള നന്മകൾ. ഇപ്പൊ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു, ഇപ്പൊ ഇസ്ലാം നിസ്കരിക്കുന്നു, പിന്നെ ഹിന്ദു പോയി അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നു, ക്രിസ്ത്യാനി പള്ളി പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഈ പ്രാർത്ഥനയിലെല്ലാം ഒരേ ഒറ്റ വിശ്വാസമേ ഉള്ളൂ. എല്ലാ വിശ്വാസങ്ങളും ഒന്നാണ്. മാനുഷിക ഗണത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, മനുഷ്യഗണത്തെ വെച്ച് നോക്കുവാണെങ്കിൽ പ്രാർത്ഥന കൊണ്ട് ഏറ്റവും നല്ലതാണ്, മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ നൽകും. പക്ഷെ അതിനെക്കാട്ടി വലിയൊരു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതം. അതെങ്ങനെയാ? നന്മകൾ കൊണ്ട് നിറയ്ക്കുന്ന ജീവിതം. ആ നന്മയിൽ നിന്നാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്, അവിടെ നിന്നാണ് നമ്മുടെ സന്തോഷം തുടങ്ങുന്നത്.
0: ഐശ്വര്യ നേരൊരു പാട്ട് പാടിയാണ് ഇതാ, ആ പാട്ട് ഇതാണ് പറയുന്നത്.
2: പാട്ട് പാടാം.

അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജ

രാജകൊട്ടാരത്തിൽ വിളിക്കാതെ ജന്മം നൽകിയവനേ, ജീവൻ നൽകിയവനേ, സ്വർഗീയ പൂങ്കാവിൽ

0: നിന്റെ നാദങ്ങളെല്ലാം കേൾക്കുന്നോനെ.
1: ഒരു പാട്ട് ചോദിച്ചപ്പോൾ മൂന്ന് പാട്ട് പാടി.
2: പിന്നെ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് ഇന്നത്തെ സിനിമ
1: ചേച്ചി സിനിമയെ കാണാറുണ്ടോ?
0: സിനിമ ഞാൻ കാണാറുണ്ടോ എന്ന് ചോദിച്ചാ ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് 22 വർഷമായി.
1: കുഴപ്പമില്ല, അല്ലാതെ കാണാറുണ്ടല്ലോ.
0: അല്ലാതെ ഞാൻ ടിവിയിലൊക്കെ സിനിമ കാണാറുണ്ട്.
1: ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ഏതാ?
0: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ എന്ന് പറയാൻ നമ്മൾ എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്.
1: നമുക്ക് ഇന്ന ആടെ പടം ഇന്നുണ്ടെന്ന് അറിഞ്ഞു നമ്മൾ പോയിരുന്നു കാണുന്ന ഒരു പടം,
2: അല്ലെങ്കിൽ ടിവിയില് ഒരു നടന്റെ പടം വന്നു റിമോട്ട് മാറ്റി ചാനൽ മാറ്റാതെ കാണുന്ന.
0: അല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു ജയനായിരുന്നു. ജയൻ എനിക്ക് ജയൻ സാറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ കുഞ്ഞിലേ തൊട്ട് എന്റെ അമ്മച്ചി എന്റെ ഉമ്മിയൊക്കെ ജയൻ സാറിനോട് ഭയങ്കര ആരാധനയുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ അത് കേട്ട് വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് അദ്ദേഹത്തിനോട് ആരാധന തുടങ്ങി. പിന്നെ അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ നമ്മള് കൊറേ നമ്മള ശ്രീനിവാസൻ സാറ്, ജഗതി സാറ്.
2: അപ്പൊ ഇന്നെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ പറയുക, ആ സിനിമയിലെ പാട്ട് നമ്മൾ
1: ജയൻ സാറിന്റെ നല്ലൊരു മനോഹരമായ പാട്ട്
2: പറയാതൊരു
0: പിന്നീട് പാട്ടുണ്ട്. പിന്നെയും എനിക്ക് അറിയത്തില്ല, അവര് ഓർക്കുന്നില്ല കേട്ടോ.
1: അല്ല, ജയൻ സാർ അഭിനയിച്ച
0: ജയന്റെ പാട്ട് കണ്ണും കണ്ണും തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് എന്തറിയാ, കൊമ്പിൽ കിലുക്കും കിട്ടി. നല്ല പാട്ടത്, നല്ലൊരു പാട്ടല്ലേ.
0: ഇന്നത്തെ പാട്ടിന്റെ സിനിമയെ കുറിച്ചുള്ള ടോപ്പിക്കായിരുന്നു.
1: അതെ, ഇന്ന് ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഇടയ്ക്കകത്ത്
0: എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറയാം, എല്ലാവരുടെയും എനിക്ക് ഇഷ്ടമാ. എങ്കിലും ഒരു പ്രത്യേക ഒരു ആരാണ് നമ്മളെ മമ്മൂട്ടി സാറിനോടും മോഹൻലാൽ സാറിനോടും
2: പാട്ട് നമുക്ക് വെക്കാല്ലേ.
1: അതെ,
0: മമ്മൂട്ടി ഇഷ്ട, മമ്മൂട്ടിക്ക ഇഷ്ട, നമ്മുടെ മോഹൻലാലേട്ടനെ ഒക്കെ ഇഷ്ട, അവരുടെ എല്ലാം ക്യാരക്ടർ നല്ലതാ.
2: പിന്നീട്
0: പാട്ടുണ്ടല്ലോ, പണ്ടൊരു കാട്ടിലൊരാൻ സിംഹം

0: സിംഹം എന്നും മേയിരുന്നു. അത് നല്ലൊരു കേട്ടല്ലേ മുന്നോട്ടി സാറിന്റെ.
1: അതെ, നല്ലൊരു
2: പാട്ടാണ്. മാനേ
1: മധുര
2: ഒരുപാട്
0: നല്ല പാട്ടുകളുണ്ട്, ഒത്തിരി ഒത്തിരി നല്ല പാട്ടുകളാണ്. ഇപ്പോഴത്തെ പാട്ടിനെ കാട്ടി കുറച്ച് ബാക്കിലോട്ട് പോകണമെങ്കിൽ അതൊക്കെ നല്ല സ്റ്റാൻഡ് പാട്ടാണ്, നല്ല അർത്ഥങ്ങളുള്ള
2: പാട്ടാണ്.
0: നശീർ സാറിന്റെ

സ്നേഹിച്ചിരുന്നു രാത്രി പകലിനോ.

0: ഹലോ,
1: ആ നന്നായിട്ട്
0: എന്താണ്
1: പാടി.
0: പാട്ട്?
1: ആ കൊള്ളാം, സൂപ്പർ. ഞാൻ ഇവിടെ
0: സോറി,
1: ചേച്ചിക്ക് വേണ്ട
0: കരഞ്ഞു.
1: പാട്ട് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു.
0: അതാണോ? അത് ശരി, ഒരു
1: ഓക്കെ,
0: പാട്ടും കൂടെ പാടി നിർത്താം.
1: ഓ ഇനിയുണ്ടോ പാട്ട്?
0: ഒരു ഒരു ആഗ്രഹം.
1: ആ ഓക്കെ ഓക്കെ, പാടു പാടു ചേച്ചി.
0: എന്റെ സോര്യൻ ഇരിങ്ങടഞ്ഞതൻ സന്ത

0: ഭാഗമായി വരൂ തീകെടുത്താൻ. ഹലോ,
1: കൊള്ളാം ചേച്ചി, ഞങ്ങൾ ഒരു പാട്ടേ
2: ചോദിച്ചോളൂ.
1: ഇതിപ്പോ ഒരു അഞ്ചാറ് പാട്ട് ഞങ്ങൾക്ക് സെറ്റ് ആക്കി തന്നിട്ടുണ്ട്.
2: ഒരു പൂക്കാലം തന്നു. അപ്പൊ എന്തായാലും നമുക്ക് ചേച്ചി പറഞ്ഞ പാട്ട് എന്താണ് മണിയമ്മയുടെ പാട്ടുകൂടെ കേട്ടിട്ട് വീണ്ടും തിരികെ എത്താം അല്ലേ?
1: അതെ.
0: ഗോഡ് ബ്ലെസ് യു ഫാമിലി. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.
2: ഓക്കേ ട്ടോ.

0: ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
5: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
6: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം. മഹത്തായ 30 വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
7: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
11: രണ്ടും ഒരുമിച്ചായാലോ?
10: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
10: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും.

0: യെസ് ബാക്ക് ടു എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങൾ സ്വന്തം ആർ ജെ നിതിനുണ്ണിയും ആർ ജെ ഐശ്വര്യയുമാണ്. അപ്പൊ നിതിൻ ഇങ്ങനെ ചിന്താകുലനായിട്ടിരിക്കുകയാണ്. എന്താണ്?
1: അല്ല, ഞാൻ ഐശ്വര്യ പറയുന്നത് കേട്ടോണ്ടിരുന്നായിരുന്നു ഇങ്ങനെ.
0: ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സിനിമ, ഇപ്പൊ നമ്മളെ സിനിമകളുടെ കാര്യം പറഞ്ഞല്ലോ. ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിനിമ ഏതാ?
1: എനിക്ക് മഹേഷിന്റെ പ്രകാരം ഭയങ്കര ഇഷ്ടം.
0: എന്ത് വ്യത്യാസം?
1: അന്ന് പറയാ ഒരു ഒരു നമ്മുടെ റിയൽ ലൈഫും ഒക്കെ ആയിട്ട് ചെറിയ കണക്ഷൻ, അതെന്ന് പറയാ ഒരു നല്ലൊരു പച്ചയായ ജീവിതം കാണിക്കുന്ന ഒരു സിനിമയായിട്ട് തോന്നി. പിന്നെ പ്രതികാര മനോഭാവം ഇല്ലാത്ത മനുഷ്യരുണ്ടോ? ഐശ്വര്യക്കില്ലേ
0: പ്രതികാരം?
1: അല്ല, നമ്മള് അല്ല, അങ്ങനെ പ്രതികാരമൊന്നും അല്ല. നമുക്കിപ്പം ഒരു കാര്യം നടന്നു, ഓക്കെ, അതിനെന്തെങ്കിലുമൊക്കെ ഒരു നല്ല മധുര പ്രതികാരം എന്നൊക്കെ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുന്ന, ആ അങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട്.
0: സ്വീറ്റ് റിവെഞ്ച് ഉണ്ട്. ആസ് എ ഹ്യൂമൻ നമ്മൾ റിവെഞ്ച് ഒക്കെ എടുക്കണം ചിലപ്പോഴെങ്കിലും.
1: അല്ല, അങ്ങനെ ഇങ്ങനെ ഒരാളെ ദ്രോഹിച്ചോണ്ടുള്ളതല്ല, അല്ലാതെ ഇപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല.
0: അല്ല, ഞാൻ വിചാരിച്ചു, പക്ഷെ അതിനകത്ത് മറ്റേ പാട്ടൊക്കെ നല്ല രസമില്ല. ആ ഒരു
1: കുട്ടിയൊക്കെ വളർന്നിപ്പം
0: ആ കണ്ടായിരുന്നു, അത് കുട്ടിയൊക്കെ മാറി വളർന്നു, നമുക്ക് പ്രായമായി അല്ലേ. അപ്പോ
1: ഞാൻ ആലോചിച്ചോണ്ടിരുന്ന ഇതാണ്, അതായത് പറയാല ഈ കല്ല് കല്ല് കല്ല് ഒരു ജീവിയുണ്ട്, കല്ല് തിന്നുന്ന, അതായത് കല്ല് ഇതിന് കൊടുക്കുക, അതെന്ന് പറഞ്ഞാൽ ഒട്ടപക്ഷിയാണ്. ഒട്ടപക്ഷി ഡൈജഷൻ ഇതിന്റെ കറക്റ്റായിട്ട് നടക്കത്തില്ല. അല്ലല്ല, കല്ല് തിന്നാത്തോണ്ട് അതെന്ന് പറഞ്ഞാല് ഇതിന് വലിയ ഇതൊന്നും ഇല്ല, അതായത് ദഹിക്കാൻ ഭയങ്കര പാടാ ഇതിന്. നമുക്ക് നമ്മളിപ്പം ദഹിക്കാൻ വേണ്ടി നമുക്ക് കുറേ ആസിഡൊക്കെ ഉണ്ട്, പക്ഷെ ഇതിന് അങ്ങനല്ല. ഇതിന് കല്ല് കഴിക്കും ഇത്, അതായത് പാറക്കല്ലുകൾ കഴിച്ചിട്ട് ഇത് ആമാശത്തിൽ കടന്ന് ഇങ്ങനെ ഇതുമായിട്ട് സെറ്റായിട്ടാണ് ദഹിക്കുന്നത്.
0: ഇതിനൊന്നും ഒരു കിഡ്നി സ്റ്റോണും ഇല്ല.
1: അതെന്ന് പറഞ്ഞാല് ഇതിനെ വളർത്തുന്നവര് അപ്പം ഫാമിലൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെ ഇങ്ങനെ കല്ലിട്ട് കൊടുക്കും കഴിക്കാൻ, ഫുഡിന്റെ കൂടെ ഇത് തിന്നും, ഇത് കൊത്തി തിന്നും. ഇതിന്റെ അടുത്തുനിന്ന് നമ്മള് ഗിനി, ഇതിന്റെ അടുത്തുനിന്ന് നമ്മള് ഈ ഓർണമെന്റ്സ് ഒന്നിട്ടുണ്ട് പോകരുത്, ആളെയും കൊത്തും. പിന്നെ അതേപോലെ തിളങ്ങുന്നൊക്കെ കണ്ടുകഴിഞ്ഞാൽ കല്ലാന്നുള്ള രീതിയിൽ ഇത് കഴിക്കും. എന്നിട്ട് ഇത് പുറത്തു പോകുന്നതെന്ന് പറഞ്ഞാല് തേഞ്ഞ് തീരും, ചെറിയ ഇതാകുമ്പോഴത്തേക്കിന് ഇതിന്റെ കൂടെ ബാക്ക്ഔട്ട് ചെയ്തു.
0: ആണല്ലേ, കോൾ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്കിത് ഫസ്റ്റ് ടൈം അറിയാം, ഞാൻ അറിയില്ല
1: ഇതിങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാണ്ട്.
0: ഹലോ,
1: ഹലോ, നമസ്കാരം, ഇത് ആരാണ്?
2: നമസ്തേ,
1: പറഞ്ഞോളൂ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞായറാഴ്ചയായിട്ട്
2: നല്ല വിശേഷം. ഇത് രാവിലെ പാട്ട് മത്സരമായിരുന്നു.
1: പാട്ടൊക്കെ നമ്മളിന്ന് പാടി തകർക്കുന്നില്ലേ,
2: തേച്ച് കയറി പാടി തകർക്കും.
1: ചേട്ടന് പാടണോ? പാട് പാടി ചേട്ടാ. ചേട്ടാ എന്തൊക്കെയുണ്ട്, കഴിച്ചോ?
2: ഇല്ല, കടയുണ്ട് ഇവിടെ, കടയിലാ.
1: കടയിലാണല്ലേ. ചേട്ടന് ഇഷ്ടപ്പെട്ട സിനിമ ഏതാ പറ?
2: മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു.
1: അതിനകത്തൊരു പാട്ട് പറഞ്ഞോ.
2: പാട്ടറിയാൻ വയ്യ
1: ചേട്ടൻ, പാട്ടേന്ന് പറഞ്ഞാ മതി, ഞാൻ പാടാ. ശരി, ശരി, ശരി.
0: എന്തായാലും നമുക്ക് മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു എന്ന്
1: ആ തിരക്കിലും ചേട്ടൻ വിളിക്കാൻ കാണിച്ച മനസ്സിൽ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു.
0: ആ സിനിമയിലെ ഏതെങ്കിലും ഒരു നല്ലൊരു പാട്ട് ഇട്ട്
1: കൊടുക്കാം. എനിക്ക് തരരുത് കേട്ടോ, അത് ഞാൻ കണ്ടുപിടിക്കണ്ടേ,
0: തേടി കണ്ടുപിടിക്കണം. എന്തായാലും നല്ലൊരു പാട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം.
1: ഓക്കെ, സൗണ്ട് എഞ്ചിനീയർ പ്ലീസ് നോട്ട്.
0: ഇവരെല്ലാം പോയിട്ട് ഞാൻ തന്നെ ഇടത്. അപ്പൊ നമ്മൾ എന്താണ് ഇനിയിപ്പോ എന്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്?
1: ഞാൻ പറഞ്ഞത് കല്ലി കഴിക്കുന്ന ജീവിയെ കുറിച്ചാണ്.
0: പിന്നെ ഇതിൽ കൂടുതൽ വലിയ അറിവ് ഉണ്ടോ?
1: അല്ല, ഞാൻ അതിന് നല്ലൊരു അറിവില്ലേ.
0: സത്യം ഞാനിത് ആദ്യമായിട്ട് അറിയുന്ന കേട്ടോ. കാര്യം മറ്റേ ഒട്ടകത്തിന്റെ ഒരു സംഭവം കണ്ടില്ലായിരുന്നു? മറ്റേ ഒട്ടകത്തിന്റെ എന്താണ് പുറകില് ആ ഒരു കൂന കൂടി ഇരിക്കുന്നിടത്ത് വെള്ളം സംഭരിച്ചു വെക്കുന്നുണ്ടൊക്കെ ഇങ്ങനെ. അതും ഇന്നലെ കഴിഞ്ഞ ദിവസമായിട്ട്, ഞാൻ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ തിമിംഗലത്തിന്റെ പാലിങ്ങനെ വെള്ളത്തിലേക്കാത്ത വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, എനിക്ക് രസമുണ്ട് ഇതൊക്കെ കാണാൻ അല്ലേ. ഒരു ജന്തു ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പഴത്തേക്കേ
1: ഞാൻ പണ്ട് ആലോചിച്ചിട്ടുണ്ട്, ഈ വെള്ളത്തിനടി വെച്ചു
0: കട്ടിയുള്ള പാലാണ്
1: ഇങ്ങനെ
0: കൊഴുപ്പ് പോലെ ഇരിക്കുന്നത്.
1: അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ നമുക്കറിയാത്ത,
0: നമ്മളെ സൃഷ്ടിയില് ഭയങ്കര പ്രപഞ്ച ശക്തി ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ. ഓരോ കാര്യങ്ങളും ഇപ്പൊ എന്താണ്, ഇടയ്ക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ചില കിളികളൊക്കെ അല്ലേ, കിളികളൊക്കെ ഉറുമ്പും കൂട്ടി പോയിരുന്നിട്ട് അതിന്റെ ഡോക്ടർ ഉറുമ്പ, അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഉള്ളതാണോ എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയില് കണ്ടൊരു വീഡിയോ. അപ്പൊ എന്താണ്, കിളികളൊക്കെ അതുങ്ങൾക്ക് അസുഖം വരുന്ന,
1: അതെന്ന് പറഞ്ഞാൽ പേനുണ്ട് ഇതിന്റെ ശരീരത്തിൽ, ഒരു പേനുണ്ട് ഇത് തിന്നാൻ വേണ്ടി ഉറുമ്പിന്റെ കൂട്ടി. നമ്മൾ
0: ചികിത്സ ചെയ്യുകയാണ്, അങ്ങനെ അവരുടേതായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ജന്തുലോകം ഭയങ്കര.
1: അതുപോലെ തന്നെ കടലില് കടലിലൊരു മത്സ്യമുണ്ട്, നമ്മുടെ പല്ലിലെ അഴുക്ക് എടുക്കുന്ന ഒരു മത്സ്യം, ആ ചെറുതാ ആള്. ഇതേപോലെ സ്കൂബ ഡൈവേഴ്സ് ഒക്കെ, സ്കൂബ ഡൈവേഴ്സ് അല്ലെങ്കിൽ അണ്ടർ അടിയിലൊക്കെ പോയിട്ട് ചെയ്യുന്നവരൊക്കെ അവരിങ്ങനെ എന്റെ വീഡിയോ ആയിരം കണ്ടു, ഇങ്ങനെ വായൊക്കെ തുറന്നെടുക്കുമ്പോ ഈ മീൻ ഇങ്ങനെ വന്നിട്ട് ഇതിനെ കാണുമ്പോ ഇതിനെ കഴിക്കത്തില്ല, ആ ക്ലീൻ ചെയ്യും. അത് ഈ വലിയ
0: വലിയ വലിയ
1: മീനുകളൊക്കെ വന്ന്
0: നമ്മളെ മനുഷ്യന്റെ പല്ല് ക്ലീൻ ചെയ്ത്,
1: അത് അവര് അവര് പോവും. അത് മനുഷ്യർ താഴെ പോകുമ്പോ ഇങ്ങനെ വാ പറഞ്ഞു കൊടുക്കുമ്പോ ഈ മീൻ വന്ന് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു.
0: ആ വലിയ മീനിന്റെ ഇങ്ങനെ
1: ഇതിനകത്ത് എന്നിട്ട്
0: വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പണ്ട് ഞാൻ എപ്പോഴും ഡിസ്കവറി വെക്കുമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു ഡിസ്കവറിയിൽ.
1: എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം.
0: അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡിസ്കവറിയിൽ ഏറ്റവും ഇഷ്ടം മറ്റേ ഈ അനിമൽസിന്റെ ലോകം അല്ലാതെ മറ്റേ നമ്മുടെ ഇഷ്ടം നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടറീസിന്റെ വീഡിയോ ഇടുമായിരുന്നു. കാര്യം എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ളതാണ്. രാവിലെ ഇങ്ങോട്ട് എണീറ്റ് ഡിസ്കവറി വെക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ആകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് മേക്കിങ്. ഇപ്പം ഞാനിപ്പോഴും യൂട്യൂബിലെടുത്ത് കാണാറുണ്ട്, എനിക്കിഷ്ടമാണ്. കാര്യം നമ്മൾ കഴിക്കും, ഞാനിപ്പോൾ എന്താ സാധനം കഴിച്ചില്ല എപ്പോഴും ഇല്ലാട്ടോ, ഇടയ്ക്കൊക്കെ നല്ല മൂടിലിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഞാനൊരു പൊട്ടറ്റോൻ്റെ ചിപ്സ് ഇല്ലേ, മറ്റേ പൊട്ടറ്റോൻ്റെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടുണ്ടാകുന്ന സമയത്ത് ആ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടു കളയെന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കി. എന്നിട്ട് ഞാൻ പല പല കാര്യങ്ങളും മറ്റേ ചെയറൊക്കെ ഉണ്ടാക്കത്തില്ല, നമ്മളിരിക്കുന്ന ചെയർ ഉണ്ടാക്കുന്ന വീഡിയോസും ഓരോ മോളുടെ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാറില്ല. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ മാനുഫാക്ചർ ചെയ്യുന്ന ഓരോ വീഡിയോസ് കാണാൻ, മറ്റേ അല്ല ചീസ് ഉണ്ടാക്കുന്ന വീഡിയോസ്. അതിനോടൊപ്പം തന്നെ ഈ ഭയങ്കര ഇഷ്ടം വെച്ചാൽ ലയന്റെ വീഡിയോസ് കാണാനുണ്ട്. പക്ഷെ അന്നൊക്കെ ഞാനിരുന്ന് കരയൊക്കെ ചെയ്യാറുണ്ട്, മാനയൊക്കെ പിടിക്കുന്നതാണ് ഇവിടെ.
1: ഞാനിപ്പോ
0: ആഗ്രഹിക്കൂ പിടിക്കരുത് പിടിക്കരുതെന്ന് ആഗ്രഹം. പക്ഷെ ഇത് കാണാൻ എനിക്ക് ഇഷ്ടമായിരുന്നു, കൊല്ലുന്ന കാണാനല്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതും കൂട്ടായിട്ടിരിക്കുന്നതും
1: നമ്മൾ ഈ മാനയൊക്കെ പുലി പിടിക്കുമ്പോ നമ്മൾക്ക് ഒരു വിഷമം തോന്നുന്നു.
0: പക്ഷെ അവർക്ക് കഴിച്ചല്ലേ പെട്ടത്.
1: പക്ഷെ അതിനകത്ത് നമ്മള് ശരിക്കും നമ്മള് ആ പുലി ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ആ മാനയെ പിടിക്കുന്നത് നമുക്ക് വിഷമമായിട്ട് തോന്നുന്നത്. ആ അല്ലാതെ ഒരു കുരങ്ങനെ പിടിക്കുന്നു അത് അതിന്റെ ഒരു രീതിയാണ്.
0: നമുക്ക് സന്തുലിതാവസ്ഥയിൽ പോയേ പറ്റത്തുള്ളൂ. കാര്യം ഇതൊക്കെ ഈ പറയുന്ന ഇതെല്ലാം കഴിച്ച് പെറ്റ് വരി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ അന്ന് നമുക്ക്
1: മനസ്സിലാക്കാൻ
0: ഉറപ്പായിട്ടും നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നശിപ്പിക്കും. അങ്ങനെ പ്ലാന്റ്സ് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ്
1: ഇഷ്ടമായിരുന്നു,
0: പുല്ല് പൊലിച്ചാടി അങ്ങനെ പഠിക്കില്ലേ.
1: എനിക്കും
0: പുള്ളി ഫുള്ളായിരുന്നു, ബയോളജിക്ക് പുള്ളി ഫുള്ളായിരുന്നു, ഇതൊക്കെ രസമായിരുന്നു. പിന്നെ പക്ഷെ അന്നൊക്കെ നമുക്ക് വിഷമമുണ്ടായിരുന്നു, ഇതൊക്കെ അറിയാമെങ്കിൽ പോലും ചിലപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോഴേ യോ എന്റെ ഇപ്പൊ പിടിക്കരുത്, ഞാൻ പിടിക്കരുതേ പിടിക്കരുത്. പക്ഷെ എനിക്കിങ്ങനെ ഇതിന്റെയൊക്കെ ഇങ്ങനെ നടക്കുന്ന വീഡിയോസ് കാണാൻ, ഇങ്ങനെ സടകുടം ഇങ്ങനെ ഇരിക്കുന്നത് കാണാനും, പിന്നെ ഇതിന്റെ കുഞ്ഞു സിംഹത്തിന് സിംബോന്ന് ഞാൻ
1: വിളിക്കാം,
0: എല്ലാം പെട്ടെന്ന് വായില്ല അങ്ങനെ കുഞ്ഞു സിംബോന്ന് സിംഹത്തെ കാണുമ്പോൾ എനിക്കിങ്ങനെ അതിനൊക്കെ നമുക്ക് ലാളിക്കാനും കുഞ്ചിക്കാനും ഒക്കെ തോന്നും. പക്ഷെ നമ്മൾ അടുത്തോട്ട് പോകുമ്പോൾ അറിയാലോ. ആ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നപ്പോ ഒരു റോഡ് വില്ലൊരു പട്ടി, പട്ടിക്കുട്ടി പട്ടിക്കുട്ടി അല്ല കേട്ടോ പട്ടി, പക്ഷേ പേടിച്ചു പോയി.
1: കുഞ്ഞ്
0: കുഞ്ഞ് കുഞ്ഞൊന്നുമല്ല കേട്ടോ, വലിയ വലിയ പട്ടിക്കുട്ടിയാണ് വലിയത്. പക്ഷെ ഞാൻ പേടിച്ചു പോയി, വണ്ടിയിലാണ് കേട്ടോ ഞാന്. അപ്പൊ പെട്ടെന്ന് ചേട്ടൻ ഒരു ദിവസം ഈ നമ്മൾ ഈ പട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചേട്ടൻ പറഞ്ഞില്ലേ അതിന് നമ്മളെ കണ്ണ് പേടിക്കാന്ന് അറിഞ്ഞ്. സത്യമായിട്ട് ഞാൻ ഇന്ന് രാവിലെ ചിന്തിച്ചു ചേട്ടൻ അക്കാര്യം ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് വരിക, അപ്പൊ അവിടെ ഒരു വലിയത് അതിനെ കണ്ടപ്പോ തന്നെ പേടിയായി ഞാൻ. അപ്പൊ ഞാൻ അവിടെ അങ്ങ് വണ്ടി അങ്ങ് നിർത്തി, അപ്പൊ അത് അവിടെ നിക്കുക. അതിന് ശരിക്കും അവിടെ അങ്ങ് ആരും ഇല്ല കേട്ടോ, ഞാൻ വിചാരിച്ചു എന്റെ നീഴയുടെ ലോകവും കണ്ട്. അപ്പൊ ഞാൻ എന്നിട്ട് പിന്നെ വിചാരിച്ച് പേടിക്കാത്ത പോലെ അഭിനയിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടിയെ സ്പീഡിൽ പോരാൻ നോർമൽ ഇതിന് വന്ന് സ്പീഡിൽ പോയി ഒറ്റ ചാട്ടത്തിന് വന്ന് എന്നെ തിന്നാൻ. കറക്റ്റ് സിംഹത്തിന്റെ അത്ര ഉണ്ട്
1: ദൂരെ.
0: നമുക്കറിയില്ലല്ലോ കാര്യം, ഇതിനെ കാണുമ്പോ തന്നെ പേടിയാവൂല്ലോ. കാര്യം ഞാൻ വിചാരിച്ചു ആരും ഇല്ലാതെ ഇതിനെ അഴിച്ചിട്ട് അതിന്റെ കഴുത്തില് മുള്ളുപോലെ ഒരു ബെൽറ്റ് ഇട്ടിരിക്കുന്നത്. മറ്റേ വേറൊരു ഇതുണ്ടല്ലോ അതിന്റെ ബ്രീഡിന്റെ പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയി, അതിനൊക്കെ ഇടുന്ന പോലത്തെ ഒരു ഫുള്ള് ഇങ്ങനെ മുള്ളുപോലെ ഇരിക്കുന്ന ഒരു തരം ബെൽറ്റ് ആയിട്ടിരിക്കുന്നത്. കാര്യം അത്രയും അപകടകാരിയായിട്ട് എന്നിട്ട് അതിനെ ഒഴിച്ചങ്ങ് ഇട്ടിരിക്കുക. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ എന്തായാലും ഞായറാഴ്ച
1: ആയിരിക്കും
0: ചിലപ്പോ, മേ ബി ചിലപ്പോ ആ ഒരു ആളിന്റെ വലുപ്പം ഉണ്ടായിരിക്കത്തുള്ളൂ. എന്നാലും
1: ഞാൻ ഈ ഇടയ്ക്ക് ഒരു കഥ വായിച്ചു, അതെന്ന് പറഞ്ഞാല് ഇതൊരു മോട്ടിവേഷൻ ആണ് കേട്ടോ. അതെന്ന് പറഞ്ഞാല് ഒരു കുറെ വിത്തുകൾ ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ കിടക്കുക, അത് ഭൂമിക്കടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഒരു ഒരു 10-15 വിത്തുണ്ട്. ഈ വിത്തുകളെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മുളച്ച് വന്നു. പക്ഷെ ഒരു വിത്ത് മാത്രം മുളച്ചില്ല, കാരണം ഈ വിത്തിന്റെ മുകളിൽ ഒരു വലിയ കല്ലിരിപ്പുണ്ട്, ഒരു പാറക്കല്ല്. അപ്പൊ ഈ വിത്തുകളൊക്കെ ഇങ്ങനെ മുളയ്ക്കുന്നത് കണ്ടുകൊണ്ട് മറ്റേ വിത്ത് ഭൂമിക്കടിയിൽ കിടക്കുക, ഇതെന്താണ് എനിക്ക് മുളക്കാൻ വെക്കുന്നത്, ഈ മുകളിലോട്ട് പൊങ്ങുന്നില്ല. കഥ പറയുന്നില്ല, വരട്ടെ കൂടെ. ഹലോ
0: ഇവിടെ നിന്ന് കഥ പറയാൻ സമ്മതിക്കാതെ വന്ന കോളറാണ്.
3: നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞു ശ്രമിക്കുന്നു.
0: അങ്ങനെ ശ്രമിക്കണ്ടല്ലേ,
3: അങ്ങനെ ശ്രമിക്കണ്ട. എനിക്ക് സിനിമയെ പറ്റി ഒന്നും അറിയാൻ കഴിയുന്നേ നിങ്ങളെ അങ്ങനെ ഇടാൻ പറ്റത്തില്ല.
0: അതിനു മുമ്പ് നമ്മളൊരു നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞു.
3: ഗുഡ് മോർണിംഗ് എനിക്ക് കേട്ടില്ല.
0: നാളെ മുതൽ ഇന്ന് അത്ത നാളെ ചിങ്ങമാണ്.
3: നാളെ ചിങ്ങമുണ്ട്. അപ്പൊ അത്തം തിരുനാളിന്റെ ആശംസ നമ്മുടെ ഇന്റർവേഡിയയിലുള്ള എല്ലാവർക്കും.
1: ഞങ്ങള് തിരിച്ചു നേരുകയാണ്.
3: നല്ലൊരു ആശംസ
0: ഈ വട്ടത്തെ ഓണം എല്ലാവർക്കും. നല്ലൊരു
1: അടിപൊളിയായിരിക്കട്ടെ.
0: നല്ലൊരു
1: സമൃദ്ധിയുടെയും
3: നമുക്ക് എല്ലാവർക്കും. നമ്മുടെ ഞങ്ങളുടെ കല്ലേറ്റി കഴിഞ്ഞ പുലി പോലെ ചെറിയ വള്ളത്തിനകത്ത് ഒരു ആറേഴ് പിള്ളേരെയാണ്. രണ്ട് വള്ളം ഇങ്ങനെ കൈലി
1: ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റുന്ന കേട്ടോ.
0: ഒന്നാളില് നമ്മക്ക് ഇതുപോലെ വള്ളം തുഴയുന്ന കാര്യം പറഞ്ഞു. അതോ ഏതൊരു കോളേഴ്സ് ഇതുപോലെ വള്ളം തുഴയാൻ പോകുന്ന കാര്യം പറഞ്ഞായിരുന്നു അമ്മയായിരുന്നു. അത്
3: വള്ളം തുഴയാ തോന്നുന്ന പറഞ്ഞ ഇവിടുത്തെ ആയിരിക്കത്തില്ല, ഞാനായിരിക്കത്തില്ല.
0: ആണോ? ഉറുവശി ഉള്ള സമയത്ത് ഒരു അമ്മ വിളിച്ചിട്ട് ഇതുപോലെ വള്ളം തുഴയാൻ പോയ കാര്യം ഗാനമജ്രിയിൽ പറഞ്ഞായിട്ട് പെട്ടെന്ന്
1: അത്
0: ആണോ? വേറൊരു അമ്മ ഉണ്ടായിരുന്നു കാര്യം ഇതുപോലെ വള്ളം തുഴയിൽ പഠിക്കാനും.
1: അത് എനിക്ക് തോന്നുന്നു ആലപ്പുഴ ഉള്ള ഒരു ചേച്ചി.
3: ഞാൻ വള്ളക്കിങ്കളിയുടെ ഒരു റെക്കോർഡ് ചെയ്ത പാട്ട്
0: എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു.
1: കൊള്ളായിരുന്നു
0: അമ്മ, ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ അമ്മ. പിന്നെ അമ്മയ്ക്ക് ഏറ്റവും നമുക്ക് സിനിമയിലേക്ക് വരാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. സിനിമയിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം
3: സിനിമയെ പറ്റി ഒന്നും പറഞ്ഞാലറിയാം.
1: എന്നാലും അവസാനമായിട്ട് കണ്ട ഏതിലൊരു പടം പറ.
3: എനിക്ക് സിനിമ കാണാനൊന്നും എനിക്ക് സമയം
0: അല്ലെങ്കിൽ വേണ്ട. അമ്മയ്ക്ക് നമ്മളെ റേഡിയോയിലൂടെ കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് അത് പറയാലോ.
3: എനിക്ക് ഈ കലാപം മണിയുടെ പാട്ടാണ്.
0: മണിച്ചേട്ടന്റെ പാട്ടുകളാണ്
3: എനിക്ക്. ആ മണിച്ചേട്ടന്റെ പാട്ടാന്ന് പറയുന്നത് എന്റെ ജീവന് വലിയ
0: പാട്ടാണ്. അമ്മയ്ക്ക്
3: ഓടിത്തളേരേണ്ട.
0: അപ്പൊ ആ പാട്ട് വെച്ച് തന്നാ മതി അമ്മയ്ക്ക്.
3: ആ പാട്ടൊക്കെ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മണിയുടെ എല്ലാ പാട്ടും കാരണം നമ്മളെ പോലുള്ള ഒരു സാധാരണക്കാരന്റെ പാട്ടാണ്. പക്ഷെ പാട്ടിൽ അദ്ദേഹം മരണപ്പെട്ടു പോയെങ്കില് അങ്ങനത്തെ എപ്പോഴും എല്ലാവർക്കും
0: ഏതൊരു
3: വേദിയിലും പിന്നെ ഏതൊരു വേദിയിലും
1: ആൾക്കാരെ പിടിച്ചു കുലുക്കാൻ പറ്റിയ ഒരു പാട്ടുകാരനായിരുന്നു.
3: എത്തിയിരിക്കും, തുള്ളിയിരിക്കും, ഞാനും കിടന്നിട്ടുള്ളു.
0: അമ്മ നമ്മുടെ റേഡിയോയിലൂടെ പാട്ട് കേൾക്കുമ്പോൾ ഡാൻസ് കളിക്കാറുണ്ടോ?
3: ആ ചെറുപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടാണെങ്കിൽ ഞാൻ തന്നെ പെരക്കി അത്തുനിന്ന് കളിക്കും.
0: ആണോ? കൊള്ളാലോ. അത്രേ ഉള്ളൂ. പിന്നെ രാവിലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞോ?
3: രാവിലെ ദോശയും മറ്റേ ആംബ്ലേറ്റും കഴിച്ചു.
0: കഴിച്ചു. ഓ,
1: ഹെൽത്തി ഹെൽത്തി കുട്ടാ.
0: പിന്നെന്താ, ചിക്കൻ ആണോ അതോ മട്ടൻ ആണോ ബീഫ് ആണോ? ഞായറാഴ്ച ആയിട്ട് ഇന്ന്
3: ഇന്ന് കാട ഇരിപ്പുണ്ട്.
0: കാട കാട മുട്ടയാണോ കാട ഇറച്ചിയാണോ?
1: കട മുട്ടയാണോ കട ഇറച്ചിയാണോ ചോദിച്ചത്?
3: കാട മുട്ടയല്ല, താട മീന.
1: താട താട
0: താടയോ? അങ്ങനെ
3: മോളെ കാടമുട്ട ഒരു കാര്യമുണ്ട്. ഈ ആവിക്കകത്ത് പുഴുങ്ങി കുട്ടുവീറ്റിക്കകത്തോട്ട് പുട്ട് പുഴുങ്ങുന്ന പോലെ കഴിയും കൊട്ടിട്ട്.
0: നല്ലതാണ്. ഓക്കെ അമ്മ, അപ്പൊ ഇന്നത്തെ ദിവസം അമ്മയുടെ നല്ലതായിക്കോട്ടെ കേട്ടോ.
3: നല്ലതായിക്കോട്ടെ. കേൾക്കുന്ന എന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ടീച്ചർ അമ്മയ്ക്ക് പിന്നെ എന്റെ വേറെ ഒരമ്മയുണ്ട് സുമാരിയമ്മ. ആ സുമാരിയമ്മ, പത്മജാമ്മ, പുഷ്പൊല്ലി, പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ അഡ്മിനായ സെലീന, ഇങ്ങനൊക്കെ എല്ലാവർക്കും നമ്മുടെ അപ്പം തിരുനാളിന്റെ ആശംസ.
1: ഞങ്ങക്കില്ലേ
3: പ്രകാശ്.
0: അവർക്ക് എല്ലാവർക്കും പറഞ്ഞു, നമുക്ക് പറഞ്ഞില്ല.
3: ആ നിങ്ങൾക്ക് പറയുന്ന ഇപ്പഴല്ല, നിങ്ങൾക്ക് പറയുന്ന ഉത്തരവാദിത്തത്തിന്റെ അന്ന് രാത്രി.
0: ആശംസകള് വേണ്ടായോ? ഞാൻ അങ്ങോട്ട് പറയാൻ ചേട്ടാ, ഇന്ന് അത്താഴത്തിന്റെ ആശംസകൾ മതിയോ?
1: ഞാൻ
3: പറഞ്ഞപ്പോഴല്ലേ നിങ്ങളീ ടീച്ചറി പോലെയുള്ള കുഞ്ഞുങ്ങള് ഇങ്ങനെ ഇരുന്ന്.
0: ഓക്കെ അമ്മ, അപ്പൊ എന്തായാലും വിളിച്ച വളരെ സന്തോഷം.
3: മണിക്ക് മോളെ നിങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ മണിയില്ലേ? മണിക്ക് പ്രത്യേക ഒരാശംസ.
1: ചേച്ചി വിളിച്ചായിരുന്നു രാവിലെ,
3: അവർക്കൊക്കെയാണ്
1: കൊടുക്കണ്ടേ?
0: അപ്പൊ കൊള്ളാം. ശരിയെങ്കിലും വിളിച്ച വളരെയധികം സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പൊ ചേട്ടന്റെ കഥ പോന്നോട്ടെ.
1: പറഞ്ഞതിന് മുമ്പ് മണിച്ചേട്ടന്റെ പാട്ടിനെ കുറിച്ച് നമുക്ക് പറയാം. ശരിക്കും ഇഷ്ടമാണോ മണിച്ചേട്ടന്റെ പാട്ട്?
0: ഇതൊരു ചോദ്യം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ്? ഏത് പാട്ടാ ഏറ്റവും ഇഷ്ടം?
0: എനിക്ക് കുറച്ച് ശോകം പാട്ട് എന്നൊക്കെ നമുക്ക് പറയാം, കാര്യം ഡാൻസ് കളിക്കുന്ന പാട്ടല്ല, പക്ഷെ ഒരുപാട് അർത്ഥമുള്ളൊരു പാട്ട്. എപ്പോൾ കേട്ടാലും എനിക്ക് ഒരുപാട് ചിന്തയിലൊക്കെ പോകുന്നൊരു പാട്ട്. മേലെ പടിഞ്ഞാറ് സിരി ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. പക്ഷേ നമുക്ക് എപ്പോഴും ഭയങ്കര ഗ്ലൂമി ആയിട്ട് തോന്നും, കാര്യം കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരുമാതിരി ഗ്ലൂമി ആയിട്ട് തോന്നുമെങ്കിലും പക്ഷെ ഒരുപാട് അർത്ഥം ഉള്ളൊരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ആ പാട്ടാണ്.
1: എനിക്ക്
0: ഒരുപാട് പാട്ടുണ്ട്. മാരിക്കൊളുന്തെന്ന് പറയുന്നൊരു പാട്ടുണ്ടല്ലോ, കണ്ണിന് കണ്ണാടിക്കെന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടുണ്ട്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു മറ്റൊരു കോളർ കൂടി ഉണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
4: ഇത് എടപ്പള്ളിക്കോട്ട ഇന്നലെയാ മോളെ.
0: നിരാമ, എന്തൊക്കെയാണ് വിശേഷം രാവിലെ?
4: ഓണം നാളെ അത്തപ്പൂ തുടങ്ങുമല്ലേ, അപ്പൊ കൊറേ പൂക്കൾ ഇരുന്ന് അതെല്ലാം കഴുകി.
1: പ്ലാസ്റ്റിക്?
4: ഓ പ്ലാസ്റ്റിക് അല്ലേ ഉള്ളു.
0: പ്ലാസ്റ്റിക് പൂക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ
1: മുറ്റത്തുള്ള
4: പ്ലാസ്റ്റിക്കിനേക്കാളും ആകർഷിക്കുന്ന പൂക്കൾ അല്ല, നമ്മുടെ സ്വന്തം പൂക്കളെക്കാളും ആകർഷിക്കുന്ന പ്ലാസ്റ്റിക്
0: പൂക്കളാ.
1: സൗന്ദര്യത്തിനകത്തല്ലോ കാര്യമേ.
0: അങ്ങനെയല്ല പറയേണ്ടത്, കാര്യം നമ്മുടെ ഈ പ്ലാസ്റ്റിക് നമുക്ക് ഈ പറഞ്ഞല്ലോ അമ്മ, നമുക്ക് റീയൂസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം വീണ്ടും വീണ്ടും ഒരു മേടിച്ചു കൂട്ട അങ്ങനെ റീയൂസ് ചെയ്യുന്നത് നല്ലതന്നെ, പക്ഷെ നമ്മുടെ മുറ്റത്ത് നമ്മളൊക്കെ എന്താണ്,
1: അല്ല നമുക്ക് നമ്മൾ ഈ പ്രശ്നം ആണോ? എന്നിട്ടെന്നാ പൂ എടുക്കാതെ അമ്മ ഇങ്ങനെ പ്ലാസ്റ്റിക് പൂവിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യുന്നത്? ഇഷ്ടല്ലേ
0: ചെടി ഉണ്ടെങ്കിൽ വീട്ടിലെ ചെടിയിൽ നിന്ന്. ഞാനൊക്കെ സത്യം പറയാം, നമ്മുടെ ചെറുപ്പത്തിൽ ഒന്നോ ഓണം മുതൽ ഞങ്ങൾ അത്ത
1: വിടുക,
0: നമ്മള് ഇലയൊക്കെ പിച്ചിടുക, മറ്റേ എന്നാ ഇടും, പിന്നെ
1: വേറെ പറഞ്ഞോ അമ്മേ.
4: അപ്പഴ് ഞാനാണെങ്കിൽ ഇന്നില്ലാതെ ഒരു ചെടി വെക്കും, അതങ്ങോട്ട് പൂത്ത് പൂ പിടിച്ച് നിറച്ച് തൈകളൊക്കെ വരുമ്പോ എനിക്കത് പിഴുത് മാറ്റി വെക്കാനുള്ള ഒരു സ്ഥലമില്ല. അത് ബാക്കി പിഴുതച്ച് കരയും, കർത്താവേ എനിക്ക് സ്ഥലമില്ലാഞ്ഞാണല്ലോ ഞാനിത് പിഴുത് കളയുന്നു എന്നും പറഞ്ഞ് ഞങ്ങൾ കളയും.
1: ഇനി അങ്ങനെ പിഴുമ്പോൾ അമ്മ ഞങ്ങളെ കുറിച്ച് ഓർക്കുക.

0: ക്ഷമയില്ല എനിക്ക്. നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടണം സംഭവം, എനിക്ക് ഒട്ടും ക്ഷമയില്ല. അപ്പൊ ഞാൻ ഒരു ദിവസം ഒരു 10 മണി ചെടി ഇങ്ങനെ വീട്ടിന്റെ സൈഡിൽ ഫുള്ള് നട്ടു വെച്ചിട്ട്, നമ്മുടെ ഉള്ളിയില്ലേ സവാളയുടെ വെള്ളം, സവാളയുടെ തൊലിയാണെങ്കിൽ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട്, ഇതൊരു യൂട്യൂബ് ചാനലിൽ കണ്ടെന്നിട്ട്, പക്ഷെ ഇത് ഭയങ്കര വർക്കാ. ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക, അതിനകത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ട്, അപ്പൊ അതിനകത്തിലെ കളറെല്ലാം അതിന് സത്തെല്ലാം ഇളകും. അത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേറെ കുറച്ച് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ പെട്ടെന്ന് പൂട്ടും, നല്ല ഭയങ്കര എന്താണ് ഇതായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ 10 മണി ചെടി ഇങ്ങനെ 4 മണിയും 10 മണിയും 10 മണിയാണ് കുറച്ചുകൂടെ ബെറ്റർക്കാർ ഇങ്ങനെ വിരിഞ്ഞ് ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കുന്ന രസമായിരുന്നു. പക്ഷെ അങ്ങനെ പിന്നെ അതല്ലെങ്കിൽ അത് പറയുന്നത് അമ്മ എന്തായാലും നമുക്ക് നാളെ ഒന്നാം ഓണായതുകൊണ്ട് ഒരൊറ്റ ഇതിട്ടാ മതിയല്ലോ, ഒരു കുഞ്ഞു വെള്ളം
1: 10 ദിവസം
0: ഉണ്ട്. അപ്പൊ ഒന്ന് ചിങ് ഒന്നിന് നമുക്ക് ഒന്നാം ദിവസം ഒരു കളറുണ്ട്
1: ഇടാം.
0: അമ്മ നാളെ ഒരു ചെറിയ ഏതെങ്കിലും ഒരു 10 മണി ചെടി വന്നെങ്കിൽ
1: പ്ലാസ്റ്റിക് മാറ്റി വെച്ചിട്ട്
0: നല്ല രസാന്ന്, കാര്യം തൊട്ടാവാടിയുടെ പൂ കുറച്ചധികം പിച്ചിങ്ങനെ വെക്കുമ്പോ നല്ല രസം.
1: ഫോട്ടോ ഇട്ട് തരണേ
0: കേട്ടോ, പ്ലാസ്റ്റിക് മാറ്റിയിട്ട്.
1: നമുക്ക് പ്ലാസ്റ്റിക് ആണെന്നല്ലേ നമുക്ക് അറിയാം.
0: ഒരു തൊട്ടാവാടിയുടെ പൂവെങ്കിലും
1: അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. നാളെ
0: ഏതെങ്കിലും ഒരു ഇലയും കൂടെ പിച്ചി അരിഞ്ഞിട്ടാ മതി കേട്ടോ. കാര്യം അപ്പൊ എന്തായാലും നമുക്ക് നമ്മള് പ്ലാസ്റ്റിക് നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം അല്ലേ. അല്ലെങ്കിൽ തന്നെ ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ആ ഒരു ചെടി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അമ്മ. അപ്പൊ അത് ഉറപ്പായിട്ട് അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക്കിനെ പ്രൊമോട്ട് ചെയ്ത് കാര്യം 10 ഓണത്തിലൊക്കെ നമുക്ക് കുറച്ച് ആകർഷകമാക്കാനായിട്ട് ചിലപ്പോ ഈ ഇത് വെച്ചോ. അത് തന്നെയല്ല ചേട്ടൻ, നമുക്കിപ്പോ ആകർഷം നമ്മുടെ റേഡിയോയിൽ ഇഷ്ടംപോലെ പരിപാടി അതിന് വരുന്നുണ്ട് ചേട്ടാ. നമ്മുടെ ഓണത്തപ്പനെ ഒരുക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതെല്ലാം കേട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു തവണ ഓണത്തിന് ഓണത്തപ്പനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ഇന്ന് നമ്മുടെ ആ ഒരു പരമ്പരാഗത രീതിയിലുള്ള ഓണം തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം അല്ലേ. അതൊക്കെ ഭയങ്കര രസമല്ലേ, വൈബ്
1: കൊണ്ടുവരാം.
0: ഓക്കെ അപ്പൊ അങ്ങനെയുണ്ട് ചേട്ടാ. കാര്യം നമ്മള് ഓണത്തിനെ കുറിച്ച് ഞാൻ പറയാൻ വരായിരുന്നു. കാര്യം നമുക്ക് ഞാനിത് കണ്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്നതുകൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഇതൊക്കെ ഞാൻ ഇത് ഇങ്ങനെ കണ്ടിരുന്നത്, അമ്മൂമ്മ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇവിടെ എല്ലാവരും പറയും ഞാൻ എന്താണ് ഐശ്വര്യക്ക് ഇത്ര കഴിഞ്ഞ ഓണത്തിന് കേട്ടോ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നെല്ലം പതിനും ടീംസായിട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഐശ്വര്യക്ക് ഇത്ര ഏജ് ഉണ്ടായിരുന്നു എന്ന്. കാര്യം ഞാൻ ഇതുപോലെ എനിക്കിതൊക്കെ അമ്മൂമ്മയുടെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയാം. കാര്യം അമ്മൂമ്മ ഇതുപോലെ ത്രികോണാകൃതിയിലെ
1: ഓണത്തെ കാര്യം
0: അങ്ങനെ ആയിരുന്നു ഞങ്ങൾ അവിടെ ഓണമൊക്കെ ഉണ്ടാക്കുന്നിട്ട് കൊടയൊക്കെ കുത്തിവെക്കും. കാര്യം കൊടയ്ക്ക് വരാൻ നമ്മൾ കുത്തിക്കുന്ന ചെമ്പരത്തി പൂവായിരുന്നു, ഒരു ഈർക്കിൽ കുത്തിച്ചതിന് പുറത്തേക്ക് ചെമ്പരത്തി പൂവൊക്കെ കുത്തി വെച്ച് നല്ല രസമാണ്. കാര്യം അത് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഈ കർക്കിടവാവ് കഴിഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം കർക്കിടവാവ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ ആയിരുന്ന സമയത്ത് കുരിയാലയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ കർക്കിടകവാവിന് ഒരു അട ഉണ്ടാക്കും, വാവട എന്ന് പറയും. അതിനെങ്ങനെയാ പറയുന്നത്, അവരുടെ വീട്ടിൽ വാവട ഉണ്ടാക്കും ശർക്കരയൊക്കെ വെച്ചിട്ട്. അതൊക്കെ ഭയങ്കര പാരമ്പര്യമായിട്ടുള്ള സംഭവം, അതൊക്കെ ഭയങ്കര രസമാണ്. പറയാം, സിന്ധു അമ്മ വിളിക്കുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്
2: സിന്ധു അമ്മ. രണ്ടുപേർക്കും നമസ്കാരം.
1: നമസ്കാരം.
2: ഓണമൊക്കെ ആയോ രണ്ടുപേർക്കും?
0: ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എനിക്കല്ല, അമ്മയ്ക്ക് അച്ഛനും ഞാൻ എടുത്തിട്ടുണ്ട്, ചേട്ടനും എടുത്തിട്ടുണ്ട്.
1: ഇല്ല ഞാൻ എടുക്ക, ഇല്ല നമുക്ക് സമയമാകുമ്പോ പോയി എടുക്കുന്ന പരിപാടി. ഉത്രാട പാച്ചി.
0: ഞാൻ അമ്മയ്ക്കും അച്ഛനും ചേട്ടനും എടുത്തിട്ടുണ്ട്. അമ്മ എടുത്തോ പ്രസക്കെ?
2: എടുത്തില്ല.
1: എടുക്ക്, തിരക്കാകുന്നതിന് മുമ്പ്. ഇപ്പോഴേ ഭയങ്കര തിരക്കാകായിരുന്നു പിള്ളേക്ക്.
0: ആണ്?
2: അതല്ല, ഞാനല്ല മുമ്പേ എടുക്കുന്നത്.
0: ശരി, നമുക്ക് ചെറുപ്പം മുതലേ അത് ഭയങ്കര ക്യൂരിയോസിറ്റി. കാര്യം നമ്മൾ എത്രയൊക്കെ വളർന്ന് എത്രയൊക്കെ മേടിച്ചു കൂട്ടിയെന്ന് പറഞ്ഞാലും ഈ ഒരു ഓണവും വിഷു ഒക്കെ വരുന്ന സമയത്ത്, ഓണക്കോടി ആയാലും വിഷു ഒക്കെ സമയത്തായാലും, വിഷു ഒക്കെ നമ്മൾ നന്നായിട്ട് ആഘോഷിക്കുക കേട്ടോ. നമ്മുടെ ഉത്സവം അന്നാണ്, അതുകൊണ്ടാകും.
2: അമ്പലത്തിലെ ഉത്സവത്തിന് നമ്മളൊരു ജോഡി ഡ്രസ് എടുക്കുന്നതായിരിക്കും.
0: അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ അവിടുത്തെ എന്താണ് അമ്പലത്തിലെ ഉത്സവവും വിഷു ഒറ്റ ദിവസം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിഷു നല്ല അസലായിട്ട് ആഘോഷിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് എത്ര പറഞ്ഞാലും ഈ പുതിയ ഡ്രസ് കാണുമ്പോ ഈ ഒരു ഉത്സവ സമയത്തൊക്കെ ഭയങ്കര ഒരു ആകർഷകതായിരിക്കും അല്ലേ.
2: ഓണം വരുമ്പോഴേ നമ്മള് നമ്മുടെ വീട്ടിൽ കൊച്ചിയിലെ അച്ഛനും അമ്മയൊക്കെ ഡ്രസ് എടുത്തോണ്ട് വരുമ്പോ നമ്മള് അത് എടുത്തോണ്ട് വന്നിട്ട് നമ്മുടെ
0: കൂട്ടുകാരെയൊക്കെ. പിന്നെ എക്സ്പെഷ്യലി നമ്മുടെ ഗേൾസിനത് മനസ്സിലാവും. നമുക്കാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ വളകളില്ലേ, ആ വളകളൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇതായിരിക്കും. കിലിക്ക് എനിക്ക് പറ്റിയില്ല, പൊട്ടുന്ന വളയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നേരം മണം
1: കുപ്പിവള,
0: കുപ്പിവളയല്ല വേറൊരു.
2: ഞങ്ങളുടെ അമ്മയാണെങ്കിൽ കുപ്പിവളം മേടിച്ചോണ്ട് ഞങ്ങളാ പോകുന്നത്. ഞങ്ങൾ ചന്തേ പോയിട്ട് കുപ്പിവളം മേടിച്ചോണ്ട് വരുമ്പോ ഞങ്ങളുടെ അമ്മയാണെങ്കിൽ ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ ഉണ്ട്, ദേഷ്യം വരുമ്പോഴല്ലോ കുപ്പിവളക്കകത്തൊരൊറ്റ
0: പിച്ച് കിട്ടിയിട്ടുണ്ടോ? അമ്മയ്ക്ക് പിച്ച് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് പിച്ച് കിട്ടി.

0: അതല്ല, എനിക്ക് എപ്പോഴും ഡ്രസ് എടുക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് പിച്ച് കിട്ടാറുണ്ട്. ഡ്രസ് അല്ല, ഞാനെല്ലാം കൂടിയതിലേക്ക് പോയി പിടിക്കത്തുള്ളു. ഡിസ്പ്ലേ ഇട്ടേക്കുന്ന സംഭവത്തിൽ പോയി പിടിക്കുക. ചിലപ്പോ അത്രയും പൈസ ഇല്ലാത്ത സമയത്ത് എന്നെ നൈസിലമ്മ എന്നൊരു പിച്ചങ്ങത് എന്നിട്ട് പറയും വേണ്ട അങ്ങനെ ഇങ്ങനെ. കാര്യം എനിക്ക് അതെല്ലാം വാരി ഞാനിങ്ങനെ എടുക്കും. കാര്യം എനിക്ക് തന്നെ അഞ്ചാറ് ഉടുപ്പ് ഞാനിങ്ങനെ എടുക്കുമായിരുന്നു. അന്നൊക്കെ നമുക്ക് പൈസയുടെ അറിയാത്ത സമയത്തെ എനിക്ക് ഇതുപോലെ പിച്ച് കിട്ടും. പിന്നെ എല്ലാം ഞാൻ കൂടെ നശിപ്പിക്കുമായിരുന്നു. അതല്ല, ഞാൻ കരയായിരുന്നു അവിടെ കിടന്നിട്ട്. നമുക്കെപ്പോഴും അതായത് ഈ ഓണക്കോടി കാര്യം ഈ പുത്തൻ ഡ്രസ്സും കമ്മലും മാലയും അന്ന് പുതിയ കൊലസും അല്ലേ നമുക്ക് ഗേൾസിന്.
1: അതുപോലെ തന്നെ നമ്മള് അത്തം അങ്ങോട്ട് ആകുമ്പോഴും നമ്മള് റോഡിലിറങ്ങും പൂവിച്ച
0: അല്ലേ കസിൻസ് ആണല്ലോ. ഞാനും കസിൻസ് ഞങ്ങള് കസിൻസ് എല്ലാവരുടെ വെളുപ്പിന് എണീക്കുമായിരുന്നു
1: റോഡിലോട്ട് ഇറങ്ങി. എത്ര പൂ വേണം,
2: തുമ്പപ്പൂവ്,
1: അതുപോലെ തന്നെ നമ്മുടെ ഈ മത്ത
2: മഞ്ഞപ്പൂ.
0: ഞാൻ ഈ പറയുന്ന പോലെ സത്യം പറയാനുള്ള തുമ്പപ്പൂ ഇതുവരെ പിച്ചിട്ടില്ല. കാര്യം നമുക്ക് പിച്ചിട്ടുണ്ട്, ഇമ്മിണിയല്ലേ കിട്ടത്തുള്ളൂ.
2: അതെങ്ങനെയാണ് അത്? ഇത് ഇതിന് മറ്റൊരു ഉപകാരം ഉണ്ടോ അമ്മേ? അതായത് നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചാള്, അതായത് പത്താവണം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചാളിങ്ങനെ ഇട്ടേക്കാത്ത പൂ പിന്നെ ഇത് കിളിച്ചു വരില്ല. ബന്ദിയൊക്കെ കിളിച്ചു വരുന്നതാണ്.
0: നമ്മുടെ ഞങ്ങളെ അവിടെ അങ്ങനെയാണ്. പക്ഷേ ശരിക്കും തിരുവോണത്തിന് അന്ന് രാവിലെയാണ് വേണ്ടത്. പക്ഷെ നമ്മുടെ അവിടെ ഉത്രാടത്തിന്റെ അന്ന് വൈകിട്ടാണ് ഇതുപോലെ പിണ്ടി വിളക്കൊക്കെ കത്തിച്ചു വെച്ച്
2: നമ്മള് രാവിലെ. ആ
0: അതെ അതെ അമ്മ, അന്നാണ് നമ്മള് അത്ത എന്താണ് പടക്കൊക്കെ കത്തിക്കുന്നത്.
1: നമുക്ക് സമയമില്ല, സമയമില്ല, നമുക്ക് സമയമില്ല. അപ്പൊ നമ്മള് രാത്രിയിലെ ജോലിയെല്ലാം ഒതുക്കിട്ട് രാത്രി ഇടും അത്തപ്പൂ. അങ്ങനെ എന്നിട്ട് എത്ര ദിവസം അത് കിടക്കുമെന്നറിയാം. പിന്നേക്ക് ഇടുന്ന സിറ്റ് ഔട്ടിൽ ഇടും. നമ്മള് മുറ്റത്തായിരുന്നു.
2: ഇത് വീട്ടില് അമ്മ ഇതാണെങ്കിൽ ചെളിയൊക്കെ വെച്ചിട്ട് തട്ട് പൊക്കിയിട്ട് ഇതിനകത്ത് ചാണാനൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചേക്ക്.
1: ഫോട്ടോ എടുക്കും. എത്ര പേരിട്ട് അത്രയും പേരും കൂടെ നമ്മൾ നേരം വെളുക്കുമ്പോ അതായത് ഒന്ന് തൊട്ടിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കും.
0: ഇല്ല, ഞങ്ങളുടെ അവിടെയൊക്കെ കോമ്പറ്റീഷൻ ആയിരുന്നു. കാരണം നമ്മള്
2: എല്ലാം
0: കസിൻസ് എല്ലാം കൂടെ കോമ്പറ്റീഷനാണ്. ആരുടെ വീട്ടിലായിരിക്കും ഏറ്റവും വലുപ്പമുള്ളത് വിടുന്നത്, ഏറ്റവും ഭംഗിയുള്ളത്. ഞങ്ങളുടെ ഒരു അപ്പുറത്തെ വീട്ടിൽ അമ്മൂമ്മ ഉണ്ടായിരുന്നു. ആ അമ്മൂമ്മ എപ്പോഴും
2: രാവിലെ പോകും, എല്ലാരും ഉണരുന്നതിന് മുമ്പേ പോകും, മറ്റുള്ളവർ പിച്ചുന്നതിന് മുമ്പേ പോയി.
0: പക്ഷെ നമ്മള് ഷെയർ ചെയ്യായിരുന്നു കേട്ടോ, അവർക്ക് ഇല്ലെങ്കിൽ നമുക്കൊരു വിഷമം. അപ്പൊ നമ്മള് ഷെയർ ഒക്കെ ചെയ്യുമായിരുന്നു. ഇതൊക്കെ ഒരു കാലം നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ ഇപ്പൊ നമുക്ക് പൈസ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു മെമ്മറീസും കാര്യങ്ങളും ആഘോഷങ്ങളൊന്നും അധികം ഇതില്ല
1: അല്ലേ. അത് ശരിയാ, പക്ഷെ അന്നാലും അമ്മമാരിടും.
2: അങ്ങനെയുണ്ട് അമ്മമാരിടുന്ന
1: അതിനകത്ത് താല്പര്യം കാണത്തില്ല, പക്ഷെ അമ്മമാരിടും. അമ്മമാര് തീർച്ചയായിട്ടും കുട്ടികളോട് പറഞ്ഞും കൊടുക്കും, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിള്ളേരിടും,
0: ഞാനിടും. ഞാനിപ്പൊ കൊറേ നാളുണ്ട്. ഞാനല്ല ഏറ്റവും കൂടുതൽ ഇടുന്നത്, ഞങ്ങളുടെ ചേട്ടനായിരുന്നു ഇടുന്നത് കേട്ടോ. രാവിലെ എണ്ണീറ്റ് ഞാൻ എണ്ണീറ്റ് വരുമ്പോഴത്തേക്ക് ചേട്ടൻ അത്തപ്പോട്ട് വെക്കും. ഞാൻ ഇങ്ങനെ നോക്കി അല്ല, ഇപ്പഴും അങ്ങനെ കേട്ടോ. ഞാന് വിഷുക്കണിയൊക്കെ ഞാൻ ഇതുവരെ വിഷുക്കണി ആകെ രണ്ടു വട്ടം കണ്ട് ഒരുക്കിയിട്ടുള്ളു. ബാക്കിയൊക്കെ ഞങ്ങളുടെ ചേട്ടനാണ് ഒരുക്കുന്നത്. പുള്ളിക്കാരൻ ചേട്ടൻ ഇങ്ങനെ ഒരുക്കിയിട്ട് ഞാൻ രാവിലെ എണ്ണീറ്റ് വരുമ്പോഴത്തേക്ക് വിളക്ക് കത്തിച്ച് അവനോട് വെച്ചേക്കാ. എനിക്ക് പക്ഷെ ഇപ്പയപ്പോ ഇതിനോട് ഭയങ്കര താല്പര്യമാണ്. പണ്ടൊന്നും എനിക്ക് ഇവരെല്ലാരും ചെയ്ത് വരുമ്പോ ഞാനത് പോയി കാണും. പക്ഷെ ഇപ്പഴാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം.
2: അങ്ങനെ മൂത്തവരൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാം.
0: ഇല്ല, നമുക്ക് മടിയായിരുന്നു. എനിക്കൊന്നും മടിയായിരുന്നു കേട്ടോ, ലേറ്റ് ആവുമല്ലോ. കാര്യം എനിക്ക് എല്ലാരും ചെയ്യുന്ന കാണാനായിരുന്നു ഇഷ്ടം. ഞാൻ ചെയ്യുമ്പോ എനിക്ക് ഇച്ചിരി മടിയായിരുന്നു.
2: അല്ല, ഇത് മടി.
0: പക്ഷെ ഇപ്പൊ ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. ഈ പറഞ്ഞ പോലെ എന്താണ്, നമ്മൾ ഈ പ്രോഗ്രാമിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ
2: ചെയ്യുന്നത്
0: ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് ഇന്നത്തെ ഇതിനെ കുറിച്ച് പറയാല്ലേ.
2: സിന്ധുമ്മേ, ഹലോ. സിന്ധുമ്മക്ക് ഏറ്റവും സിനിമ ആണോ സിന്ധുമ്മ?
1: പിന്നെ സുന്ദരപുരുഷൻ മൂവി എനിക്ക് ഇഷ്ടമാണ്.
2: ഇഷ്ടോ സുന്ദരപുരുഷൻ സുരേഷ് ഗോപിയുടെ? അതിനകത്ത് ഏത് പാട്ടാണ് ഇഷ്ടം?
3: നിന്റെ കിനാവിലെ രാജകുമാരൻ ഒരാവണിത്തേരുണ്ട്.

0: പണ്ട് നമ്മള് ഇവരൊക്കെ കോസ്റ്റ്യൂംസ് ഇവരെ ഹെയർ സ്റ്റൈലും ഞാൻ അവരെ ആ ഒരു ഹെയർ സ്റ്റൈലും എനിക്ക് ഒത്തിരി വളർന്നു വലുതായിട്ട് ഒത്തിരി മുടിയായിട്ട് അങ്ങനെ കെട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അമ്മ ഈ ഒരു പാട്ട് ഇട്ട് തരാം
1: കേട്ടോ.
0: അപ്പൊ അങ്ങനെയുണ്ട്. നമ്മള് നിങ്ങൾ ബോയ്സിനുണ്ടായിരുന്നോ എന്നറിയില്ല. നമ്മള് ഒരു കാലത്ത് സിനിമയൊക്കെ ഇറങ്ങുന്ന സമയത്തേ അതിലിട്ടേക്കുന്ന ഡ്രസ്സായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു ട്രെൻഡ്. ഒരു കോളർ.
2: ഹലോ
3: ഹലോ,
2: നമസ്കാരം നിതിന്.
3: നമസ്കാരം. ഐശ്വര്യ ഉണ്ടെന്ന്?
2: ഐശ്വര്യ ഉണ്ട്, നിതിനും ഉണ്ട്, രണ്ടു പേർക്കും. എനിക്ക് ഞാനും ഓണാട്ടേരെ പാസഞ്ചറിലാണ് ഏറ്റവും കൂടുതൽ
3: വിളിക്കുന്നത്.
2: ആ, ഇന്ന് ഓണാട്ടേരെ പാസഞ്ചറില്ല, വൈകുന്നേരത്തെ ഗാനവഞ്ചരിയിൽ വിളിക്കുന്നുണ്ട്. പക്ഷെ
3: കോള് വരുമ്പോ നമുക്ക് ജാമാവും ചേട്ടാ. അതാ,
2: അല്ല അതേ, വിളിക്കുന്നവർക്ക് അറിയത്തില്ല, വിളിക്കുന്നവർ വിചാരിക്കുന്നു
3: നമ്മള് മലപ്പുറം എടുക്കാതെയാണ്. അതെന്തെന്നറിയാം, നമുക്ക് കോളറാണ് വേണ്ടുന്നത്.
2: പറഞ്ഞോ, ഞാനും വിളിക്കുന്ന ആളാണ്. പിന്നെ അവർക്ക് അവിടെ ഈ ജോലി മാത്രമല്ല, അവർക്ക് വേറെ പല ജോലിയുണ്ട്. പിന്നെ മാത്രമല്ല, ഇയാളുടെ കുറ്റമല്ല, വിളിക്കുമ്പോ ബെല്ലടിച്ചോണ്ടിരിക്കും.
0: അങ്ങനെയല്ല ചേട്ടാ, പ്രശ്നം എന്താണെന്നറിയോ, നമ്മള് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കോളേഴ്സ് കുറവായിരിക്കും. ഒരു കോള് വരുന്ന സമയത്ത് തന്നെ ആയിരിക്കും അവരുടെ അടുത്ത് സമയത്ത് മറ്റൊരു കോള് വരും. അപ്പൊ നമുക്ക് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട്. അതാണ് ഏറ്റവും കൂടുതൽ
3: ബിസി എന്ന് കാണിക്കുന്നത്.
2: ഒന്നേ സംസാരിച്ചതിനകത്ത് കൃഷ്ണൻ നായർ കൊല്ലം ജില്ലക്കാരനാണോ എന്ന് വെച്ചാൽ, അതായത് ജയന്റെ ഒറിജിനൽ പേരാണ് കൃഷ്ണൻ നായർ.
3: ഇവിടെ
2: നമ്മള് കൊല്ലത്തോട്ട് പോവാണെങ്കിൽ കാവനാട് നേരെ കടത്തിറങ്ങി പോയാൽ കുരുവിപ്പഴ, അല്ലെ
3: കൊല്ലം
2: കൊല്ലം ടൗണിൽ നിന്ന് വരെയാണ്. ഇപ്പൊ ബൈപ്പാസിൽ നിന്ന് പോയിട്ട് കടവൂര് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അല്ലേ കുടിച്ചോട്ട്
3: തൃക്കടവൂര്.
2: ആ തൃക്കടവൂര് നേരെ
3: നീരാവിൽ പാലം കഴിഞ്ഞ് റൈറ്റ് കയറി പോകുമ്പോ
2: അത് തന്നെ. അവിടെ വരുമ്പോഴ അവിടെ ഒരു സ്കൂളുണ്ട്, സ്കൂളിന്റെ ഇപ്പുറത്ത്. എനിക്ക് അറിയാവുന്ന പറഞ്ഞാലെന്ന് വെച്ചാൽ അയാളുടെ ഇളയ പെട്ട ഭർത്താവായിരുന്നു, ഞങ്ങളുടെ അടുത്ത് കമ്പനിയിലായിരുന്നു. ഒറിജിനൽ നെയിം കൃഷ്ണൻ നായർ, നേവി ഉദ്യോഗസ്ഥനായിരുന്നു, സിനിമ കയറാൻ വേണ്ടി ജോലി രാജിവെച്ച ആളാണ്. പിന്നെ പുള്ളിയുടെ നമുക്ക് ഏറ്റവും മലയാള പടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പടങ്ങളുടെ കൂട്ടത്തിൽ കൃഷ്ണൻ, എനിക്ക് കൃഷ്ണൻ നായരനേ വരത്തുള്ളു. ജയന്റെ പടം ശക്തി എന്ന ഒരു സിനിമ, അത് കഴിഞ്ഞതിന് ശേഷം കരിമ്പൻ.
3: കരിമ്പന,
2: ആ ഇതൊക്കെ കണ്ടാലെന്ന് വെച്ചാൽ ജീവിതത്തിന് ഉൾക്കൊള്ളേണ്ടതായ ഭാഗങ്ങൾ. ആ ഇതാണ് അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എപ്പോഴും ഓർക്കുന്നതുമായ സിനിമ. പാട്ടിന്റെ കാര്യം എന്നോട് ചോദിക്കരുത്, എനിക്ക് പാട്ട് അറിയാമെങ്കിൽ ഞാൻ അതാറില്ല. പാട് കേട്ടിക്കൊണ്ടിരിക്കുന്നവര് ചിലപ്പോ ഇറങ്ങി ഓടിയാലോ.
0: അല്ല, നമുക്ക് വെച്ച് തരട്ടെ എന്ന്.
2: അത് അത് അതും കൂടെ പറയാനായിട്ട, ഇപ്പൊ ഇടവേള പാട്ട് വരുന്ന സമയത്ത് കരിമ്പനക്കകത്ത് ഒരു പാട്ട് വെക്കണമെന്നാണ്.
3: തീർച്ചയായിട്ടും.
2: അതുകൊണ്ട് എല്ലാവർക്കും അത്തദിന
3: ആശംസകൾ
2: നേർന്നു. തുടർന്നുള്ള 9 ദിവസങ്ങൾ ധന്യമാകട്ടെ.
3: അതെ, 9 ദിവസങ്ങളല്ല, എല്ലാ ദിവസവും ധന്യമാകട്ടെ.
2: അതാണ് തുടർന്നുള്ള 9 ദിവസങ്ങളോട് കൂടിയെന്ന് വെച്ചാൽ തിരുവോണമല്ലേ, അത് സന്തോഷ ദിവസമാണ്. അത് കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ. ഇപ്പൊ ഈ സന്തോഷത്തോടുകൂടി പോയാലേ ഉള്ളു. നേരത്തെ പറഞ്ഞ അമ്മ പറഞ്ഞ പകല് സമയമില്ലാത്തൊരു രാത്രിയില്ലെങ്കിലും അവിടെ പൂക്കൾ കിടക്കുന്നു. പകല് രാവിലെ വരെ സമയം, ഉച്ചരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും സമയം കാണത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: ഓക്കെ ചേട്ടാ, തിരക്കണക്കിടയിലും രാവിലെ വിളിച്ചതിൽ വളരെയധികം സന്തോഷം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ശ്രോതാക്കളല്ലേ, അപ്പൊ അവർക്ക് എത്ര തിരക്കുണ്ടെങ്കിലും. കുറച്ച് മുന്നേ മറ്റൊരു ചേട്ടൻ കണ്ടില്ലേ വിളിച്ചത്. അപ്പോ എന്തായാലും നമുക്കിതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. പിന്നെ ഈ ഒരു കോളേഴ്സ് വരുന്ന കോളിന്റെ കാര്യത്തിൽ ഒരുപാട് ഇത് വരുന്നുണ്ട്, എന്താണ് പരാതികൾ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മനഃപൂർവ്വം എടുക്കാത്തതല്ല അല്ലേ, ഒരുപാട് കൊളേഴ്സ്
3: വരുന്നത്. നമുക്ക് കോൾ ആണ് ആവശ്യം അല്ലേ. നമ്മളിങ്ങനെ സംസാരിക്കുന്ന
0: ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രോതാക്കളാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും
3: അങ്ങനെ എടുക്കാതിരിക്കത്തില്ല. എടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കിപ്പം ഈ ഇതിന ഒരു ഫോണിനകത്തോട്ട് നമുക്കൊരു 4-5 കോൾ ഒരുമിച്ച് വരുവാണ്. പക്ഷെ ആ മറ്റേ വിളിക്കുന്ന ആ ചിലപ്പോൾ ബിസി ആയിട്ടായിരിക്കത്തില്ല, കാണിക്കും ഇങ്ങനെ ബെല്ല് റിങ് കാണിക്കും. പക്ഷെ നമ്മൾ മറ്റൊരു കോളിലായിരിക്കും.
0: അങ്ങനെയാണ്. അപ്പൊ എന്തായാലും പിന്നെ അതിന്റെ ഒപ്പം തന്നെ മെസ്സേജസും ഇഷ്ടം പോലെ വരുന്നുണ്ട്. രണ്ടു കൂട്ടരെ നമ്മൾ പരിഗണിക്കേണ്ട, അതുകൊണ്ടാണ് കേട്ടോ. ഗാനമന്ത്രിയുടെ കാര്യത്തിലാണ് അങ്ങനെ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും തിരികെ എത്താം അല്ലേ.
3: അതെ.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
10: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
11: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
12: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
10: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
13: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: യെസ്, നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. കൂടെ ഉള്ളത്
10: നിങ്ങളുടെ സ്വന്തം ഐശ്വര്യം, നിങ്ങളുടെ സ്വന്തം അർജുനീതിനുണ്ണിയും ആയിരുന്നു അല്ലേ? അപ്പോൾ ഇതേ നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഒരുപാട് നല്ല നല്ല പാട്ടുകളെല്ലാം കേട്ടു, നല്ല നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കടന്നു പോയിരിക്കുകയായിരുന്നു അല്ലേ?
9: അപ്പോൾ നാളെ എന്താണ്?
10: നാളെ വീണ്ടും മറ്റൊരു തിങ്കളാഴ്ച ആയിട്ട്, നാളെ ഒരു ചിങ്ങം ഒന്നാണ് കേട്ടോ. നാളെ നമ്മുടെ ഓണക്കാലം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ലൊരു ഓണം അല്ലേ, എല്ലാവർക്കും സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഓണക്കാലം ആകട്ടെ എന്ന് ഇപ്പൊ തന്നെ ആശംസിച്ചുകൊള്ളുന്നു. അപ്പൊ അതോടുകൂടി നാളെ 1st ചിങ്ങമൊന്നാണ്. അപ്പോ ചിങ്ങമൊന്ന് തിങ്കളാഴ്ച, അപ്പൊ എല്ലാവർക്കും ജോലിക്ക് വേണ്ടി വരില്ലേ? തിങ്കളാഴ്ച അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ജോലിക്കൊക്കെ പോകേണ്ടി വരുന്നൊരു ഇതാണ്. ഒരു മൊത്തത്തിലൊരു മൂശാട്ടം എന്നാണ് ആരും പിടിക്കരുത് അല്ലേ?
9: നമുക്ക് അങ്ങനെ ഒരു ഇത് വരും, അതായത് 2 ദിവസമൊക്കെ ലീവ് ഒക്കെ എടുത്തിട്ട്
10: മടിയൊന്നും ആരും പിടിക്കണ്ട. അപ്പൊ നാളെ 1st
9: അങ്ങനെ ഒരു ഇതുണ്ട്. അതെന്ന് പറയാല് 1st നമ്മള് ലീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും
10: നടക്കുന്നുള്ളൊരു
9: വിശ്വാസം ഉണ്ട്.
10: അങ്ങനെയുണ്ട്, കാര്യം നമുക്ക് കൈനീട്ടൊക്കെ തരാറുണ്ട്. കാര്യം ആ ഒരു മാസം
9: 1st
10: മലയാള മാസത്തില് നമ്മളൊക്കെ,
9: അതുകൊണ്ട് രാവിലെ അമ്മ ഇതേപോലെ പൈസ രാവിലെ നമ്മൾ ഉറക്കത്തിൽ കിടക്കുമ്പോ ചോദിക്കുമ്പോ നമ്മളിങ്ങനെ
10: വലത് കൈയുണ്ട് കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തായാലും നല്ലൊരു ഓണക്കാലം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാളെ ചിങ്ങമൊന്നാണ് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇത്രയും നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നല്ല നല്ല പാട്ടുകളൊക്കെ കിട്ടി, ഒരുപാട് പാട്ടുകളൊക്കെ പാടി തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാ അമ്മമാരൊക്കെ ആയിട്ടല്ലേ.
9: നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ അവർ നമ്മളോട് പങ്കുവെച്ചു.
10: അതെ, ഒരുപാട് കോളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് കോള് എടുക്കാത്തവരാരും വിഷമിക്കണ്ട അല്ലേ? അപ്പൊ അതോടുകൂടി എങ്ങനെയാണ്, കൃത്യം 10 മണിയായി,
9: നമുക്ക് ടാറ്റായിരിക്കാണ്.
10: വീണ്ടും കാതോർത്തുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
9: അറിയൂ, ആസ്വദിക്കൂ,
10: ആഘോഷിക്കൂ.

0: കണക്ട് ആയോ?
1: ഏ ആയിട്ടില്ല, വെയിറ്റ്, കണക്ട് ആകുന്നു. മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
0: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശം കിരാട് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിലേക്ക് സ്വാഗതം. ഞാനാണ് നിങ്ങളുടെ കൂടെയുള്ളത്, നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ ന്യൂ ദേശം കിരാട് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഇതൊരു എപ്പോഴും എനിക്ക് തോന്നുന്നു, ഞാൻ എന്റെ റേഡിയോ 91.2 ആരോഗ്യ പരിപാടി എടുത്തതിന് ശേഷം ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ നമ്മുടെ റേഡിയോയിൽ എത്തിയിട്ടുള്ള നമ്മുടെ സ്വന്തം ഡോക്ടർ ശ്രീനാഥ് സാറാണ്. പ്രശസ്ത ശ്വാസകോശ രോഗ വിദഗ്ധനാണ്. കാരണം നമുക്ക് ആകാംക്ഷയാണ് വീണ്ടും കാര്യങ്ങൾ ചോദിക്കണം. സാറ് നമ്മുടെ കരുനാഗപ്പള്ളിയിൽ തന്നെ മറ്റൊരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ സൂപ്രണ്ടായിട്ടിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഓരോ ഡോക്ടേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴും, സോ അത് ഈ ഒരു പ്രോഗ്രാം ചെയ്താൽ നന്നായിരിക്കും എന്ന് അഡ്വൈസ് തരുന്ന കാര്യത്തിലാണെങ്കിൽ പോലും സാറ്, എപ്പോഴും ഏത് തിരക്കിനിടയിൽ, ഇപ്പോൾ ഓണാട്ടുകാരെ പാസഞ്ചറിലാണെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിനിടയിൽ കൂടെ, ഇപ്പം റേഡിയോ ജംഗ്ഷൻ ആയിക്കൊള്ളട്ടെ, അതിനിടയിൽ കൂടെ ഇരുന്നിട്ട് ഞാൻ പറയും, സാറേ ഒരു ഹെൽത്ത് ഒരു ടോക്ക് വേണം, ഒന്നൊന്ന് സംസാരിക്കാമോ എന്ന് പറഞ്ഞാൽ, സാറ് എത്ര തിരക്കാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ടൊരു 5 മിനിറ്റ് മാറ്റിവെക്കും. പലപ്പോഴും ഈ ഒരു ആരോഗ്യ പരിപാടിയിൽ ഞാൻ ഏറ്റവും കടപ്പെട്ട ഡോക്ടേഴ്സിൽ മുൻനിരയിലുള്ള ഒരു ഡോക്ടർ തന്നെയാണ് ശ്രീനാഥ് സാറ്. ഇപ്പോൾ പ്രശസ്ത ശ്വാസകോശ രോഗ വിദഗ്ധൻ, ഇപ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളി എയിം ഹോസ്പിറ്റലിലോട്ട് ചാർജ് എടുത്തിരിക്കുകയാണ്. ഈ ഒരു വിവരം കൂടി ഞാൻ നിങ്ങളെ നിന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഹൃദ്യമായിട്ട് എൻ്റെ റേഡിയോ 91.2 സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ.
4: നമസ്കാരം സ്വാതി.
3: അപ്പോൾ സാറിന് എന്ത് തോന്നുന്നു, നമ്മുടെ റേഡിയോയോടുള്ള ഒരു സാറിൻ്റെ ഒരു അടുപ്പം തന്നെ ആദ്യം നമുക്ക് പറയാം.
4: ഡെഫിനറ്റ്ലി സ്വാതി പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പല ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സിനെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതിന് നന്ദി. കാരണം ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ പേഷ്യൻസിനാണെങ്കിലും നമ്മുടെ ജനങ്ങൾക്കാണെങ്കിലും കൂടുതൽ ഹെൽത്ത് അവയർനെസ് കിട്ടുന്നൊരു സമയമാണ്. കാരണം ഒരുപാട് പുതിയ പുതിയ രോഗങ്ങളൊക്കെ ഇപ്പോൾ പുറത്തോട്ട് വരുന്നുണ്ട്. നമുക്ക് ആദ്യം കോവിഡിനെ പറ്റി അറിയില്ലായിരുന്നു, കോവിഡിൻ്റെ കാര്യം, പിന്നെ നിപ്പ. ഇപ്പം ഇങ്ങനെയുള്ള ഒരു ടോക്ക് കാരണം ജനങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു പാർട്ടാവാൻ കഴിഞ്ഞാലും ഭയങ്കര ഹാപ്പിയാണ്.
3: തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയും ഞങ്ങൾ വിളിക്കും, ചിലപ്പോൾ ഒരുപക്ഷെ പ്രോഗ്രാമിനിടയിൽ നിന്നായിരിക്കും വിളിക്കുന്നത്. നമ്മുടെ സ്വന്തം എപ്പോഴും നമുക്ക് ഒരു കാര്യം പറഞ്ഞു തരാൻ ഒരു ഡോക്ടർ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ശ്രീനാഥ് സാറിലൂടെ. ഇന്ന് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ശ്വാസകോശ ക്യാൻസറാണ്. നമ്മളത് അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ടില്ല. എപ്പോഴും ഒരു ധാരണയുണ്ട്, പുകവലിക്കാരിലാണ് ഇത് ഉണ്ടാവാറുള്ളത്, പുകവലിക്കുന്ന ആളുകളിലാണ്, അല്ലാത്തവരിലും ഇതുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ സാർ?
4: ഡെഫിനറ്റ്ലി ഒരുപാട് ചാൻസസ് ഉണ്ട്. ഒരുപാട് ആൾക്കാരിൽ സി എ ലങ് അല്ലെങ്കിൽ ക്യാൻസർ ലങ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. സ്മോക്കിംഗ് ഒരു മെയിൻ കോസ് തന്നെയാണ്, ഇല്ല എന്നുള്ളതല്ല, പക്ഷെ സ്മോക്കിംഗ് റിലേറ്റഡ് മാത്രമല്ല. ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം പറയുകയാണെങ്കിൽ സ്മോക്കിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി സ്മോക്കിംഗ് അല്ലാതെ പുകയടിക്കുന്ന വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കാരണവും ഉണ്ടാവാം. പണ്ട് കാലത്ത് പാചകം ചെയ്യുന്ന രീതികൾ, കുക്കിംഗ് പാർട്ട്, പിന്നെ സ്മോക്ക് ഇൻഹലേഷൻസ്, കെമിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ ലോങ് ടേം ഇങ്ങനെ എക്സ്പോഷർ വരുമ്പോൾ സി എൽ ലങ് എന്നുള്ള രീതിയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ യങ് ഏജിലും സി എൽ ലങ്സ് ഡിറ്റക്റ്റഡ് ആവുന്നുണ്ട്. ഹെറിഡിറ്ററി, ഫാമിലി റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട്. സോ പല കാരണങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. എൻവയോൺമെൻറ്റലാണ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് ആയിട്ട് നിൽക്കുക. ഡെഫിനറ്റ്ലി നെക്സ്റ്റ് സ്മോക്കിംഗ് എൻവയോൺമെൻറ്റലിനാണ് കൂടുതലും ചാൻസസ് വരിക.
3: ഓക്കെ സർ, നമുക്ക് ഈ ശ്വാസകോശത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ പ്രശ്നങ്ങൾ എങ്ങനെ തുടക്കത്തിൽ, അല്ല ഒരു പ്രാരംഭ ലക്ഷണം എന്നുള്ളത് എങ്ങനെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും?
4: അതിൻ്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായിട്ട് നമ്മുടെ സിംപ്റ്റംസ് എന്ന് പറയുന്നത് ആ പട മൂന്നോ നാലോ സിംറ്റംസേ ഉള്ളൂ. ശ്വാസം മുട്ടല്, ചുമ, നെഞ്ചുവേദന, ഇതൊക്കെയാണ് യൂഷ്വൽ കൈൻഡ് ഓഫ് സിംറ്റംസ്. അതിപ്പം ഏത് അസുഖത്തിനും ഇത് പോസിബിളാണ്. ഈ പറഞ്ഞ നമ്മുടെ ന്യൂമോണിയ വന്നാൽ, ടി ബി വന്നാൽ, കോവിഡ് വന്നു കഴിഞ്ഞാൽ, ഒരു ആസ്മ വന്നാൽ, സി ഒ പി ഡി, സ്മോക്കിംഗ് റിലേറ്റഡ് ലങ് ഇഷ്യൂസ്, ഇതിനെല്ലാം ഈ ഒരു കാര്യം കോമൺ ആണ്. പെയിനിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് അവിടെ കൂടുതലും മാറുന്നത്. സോ ഇന്ന ലക്ഷണം, ഇന്ന അസുഖം എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഗവൺമെൻറ് ആഡ് ഔട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് 2 weeks മേളിൽ നിൽക്കുന്ന ചുമ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളത്. അത് ടി ബിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും പക്ഷേ അത് എല്ലാ അസുഖങ്ങൾക്കും അതൊരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. 2 weeks കൂടുതൽ നിൽക്കുന്ന ചുമയാണെങ്കിൽ അതിന് സി എ ലങ്സിനും ചാൻസസ് ഉണ്ട്, ടി ബിക്കും ചാൻസസ് ഉണ്ട്, വേറെയും അസുഖങ്ങളുണ്ട്, ബ്രോങ്കിക്റ്റസിസ്, അങ്ങനെ പല അസുഖങ്ങൾക്കും ചാൻസസ് ഉണ്ട്. സോ സിംറ്റംസ് എല്ലാം ഇത് തന്നെയാണ് യൂഷ്വലി കാര്യങ്ങളിൽ.
3: ഓക്കെ സാർ, നമ്മുടെ ഇതിൻ്റെ ചികിത്സാ രീതികളും അല്ലെങ്കിൽ രോഗനിർണയത്തിലേക്ക് കൂടി കടക്കാം. ചിലപ്പോൾ ബയോപ്സികൾ എടുക്കേണ്ടി വരും, സി ടി സ്കാൻ എടുക്കേണ്ടി വരും, എക്സ്റേ, ഇതിനകത്തോടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ ഇത് ലങ് ക്യാൻസർ ആണ്? എങ്ങനെയാണ് ഇത് ഫൈനൽ രോഗനിർണയത്തിലെത്തുന്നത്?
4: നമ്മൾ ഏത് ആശുപത്രിയിൽ പോയാലും നമ്മളൊരു ചെസ്റ്റ് റിലേറ്റഡ് സിംറ്റംസ് പറയുമ്പോൾ റെസ്പിറേറ്ററിയിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു എക്സ്റേ എടുക്കുക എന്നുള്ളതാണ്. എക്സ്റേ നമുക്കൊരു ക്ലിയർ കട്ട് പിക്ചർ തരത്തില്ല, പക്ഷെ കുറേ പോസിബിലിറ്റീസിന് ചാൻസസ് നമുക്ക് തരും എക്സ്റേക്കകത്ത്. കാരണം എക്സ്റേക്കകത്ത് ബേസിക്കലി 2 colors ബ്ലാക്കും വൈറ്റ്, അതിന് പല ഡെഫിനിഷൻസും ഉണ്ട്. അപ്പോൾ എക്സ്റേ നമുക്കൊരു ഐഡിയ തരും, അതിൻ്റെ ഫെർദർ ഇവാലുവേഷനാണ് സി ടി സ്കാനും ഒക്കെ നമ്മൾ നോക്കുന്നത്. പിന്നെ ബയോപ്സിയുടെ കാര്യം സ്വാതി പറഞ്ഞു, യെസ്, അങ്ങനെ ഒരു മാസ് ലീഷനായിട്ട് ഒരു കട്ടിയായിട്ടുള്ളൊരു ലീഷൻ കണ്ടാൽ യെസ് ബയോപ്സിയാണ് അതിൻ്റെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള. ചില ആൾക്കാരിൽ അല്ലെങ്കിൽ ചില ടൈപ്പ് ഓഫ് ലങ് ക്യാൻസറിൻ്റെ അകത്ത് മാസ് കാണണം എന്നില്ല, ഇനീഷ്യലി ഫ്ലൂയിഡ് പോലുള്ള കാര്യങ്ങൾ കെട്ടിക്കിടക്കുന്നതായിരിക്കാം. അപ്പം നമ്മൾ ഫ്ലൂയിഡ് കുത്തിയെടുത്ത് പരിശോധിക്കുക. സോ പല ആൾക്കാരിലും പല ടൈപ്പ് ഓഫ് ക്യാൻസർ, പല മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ്. സോ ഇത് ക്ലിയർ കട്ട് ഇതാണ് അതിൻ്റെ വഴി എന്ന് പറയത്തില്ല, പക്ഷെ എന്നാലും സി ടി സ്കാനും എക്സ്റേയുമാണ് മാൻഡേറ്ററി ആയിട്ട് വരുന്നത്.
3: ഓക്കെ സാർ, ഒരു ലക്ഷണവും ഇല്ലാതെ നമുക്കൊരു സ്ക്രീനിങ് വഴി ഇത് ഒരു സാധ്യതയില്ലാന്ന് നമ്മൾ തന്നെ കരുതുകയാണ്, നമ്മുടെ ബോഡി നമ്മൾ ആരും വിചാരിക്കുന്ന പോലെയല്ല, നമ്മൾ തന്നെ വിചാരിക്കുകയാണ് നമുക്കൊരു പ്രശ്നമല്ല. എന്നിരുന്നാലും ശ്വാസകോശ ക്യാൻസറിന് ഒരു സ്ക്രീനിങ് എടുത്തിരിക്കുന്നത് നല്ലതായിരിക്കും.
4: ഡെഫിനറ്റ്ലി സിംറ്റംസ് ഇല്ലാത്ത പേഷ്യൻസ് പല കാര്യങ്ങൾ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി എക്സ്റേ എടുക്കുമ്പോൾ, ചില ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർജറീസിന് വേണ്ടിയിട്ട് ഒരു ഫുൾ വർക്കപ്പിന് വേണ്ടിയിട്ട് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഇത് ഡിറ്റക്റ്റഡ് ആവാറുണ്ട്. അതെ, അപ്പം യെസ് ഇറ്റ് ഈസ് പോസിബിൾ. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഏജിന് ശേഷം, ഒരു 45+ ഏജിന് ശേഷം നമ്മൾ റുട്ടീൻ ഫിസിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും.
3: തീർച്ചയായിട്ടും. അപ്പോൾ ശ്വാസകോശ ക്യാൻസറിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യം നമുക്ക് പറയാനുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ ന്യൂ ദേശിങ്കരാട് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയാണ്. പ്രശസ്തരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകൾ, രോഗനിർണയത്തിന് റേഡിയോളജിസ്റ്റുകൾക്ക് വലിയൊരു പ്രാധാന്യമാണുള്ളത്. പ്രശസ്ത റേഡിയോളജിസ്റ്റുകളായിട്ടുള്ള ഡോക്ടർ സേതു സദാനന്ദൻ, ഡോക്ടർ മേഘാചന്ദ്ര, ഡോക്ടർ നജുമ എന്നിവരുടെ സേവനം ന്യൂ ദേശിങ്കരാട് സ്കാൻസിൽ ലഭ്യമാണ്. രോഗനിർണയവും ചികിത്സയും ഒരു കൂടെ കീഴിൽ ഒരുക്കിക്കൊണ്ട് ന്യൂ ദേശിങ്കരാട് സ്കാൻ സൺഡേ സ്പെഷ്യൽ അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ കരുനാഗപ്പള്ളി എയിം ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥ് എൻ നായർ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: സുവിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്ത്യ റേഡിയോ 91.2.
1: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
2: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
1: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
3: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
5: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
9: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
10: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
11: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 വിലിത് സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശം ഗ്രാൻഡ് സ്കാൻസ്. കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശം ഗ്രാൻഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ നിങ്ങളുടെ സ്വന്തം സ്വാധീനം.

0: ആണ് കൂടെയുള്ളത്, നമ്മളുടെ കൂടെയുള്ളത്. കരുനാഗപ്പള്ളി എയിം ഹോസ്പിറ്റലിൽ നിന്നും പ്രശസ്ത പൾമണോളജിസ്റ്റ്, ശ്വാസകോശ രോഗ വിദഗ്ധൻ ഡോക്ടർ ശ്രീനാഥ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ നമ്മൾ ശ്വാസകോശ ക്യാൻസറിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. സാർ, നമുക്കിതിനൊരു അവബോധ ക്ലാസ് പോലെ എല്ലാവർക്കും ഒരു ഒരു മുൻകരുതൽ എന്നോണം കുറച്ച് കാര്യങ്ങൾ ഒരു ശ്വാസകോശ രോഗ വിദഗ്ധന് പറയാനുണ്ടാകും. എന്തൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളൊന്നുമില്ലാതെ വരുന്ന അതിനെ പറ്റിയിട്ടും, എന്നാൽ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ഇതൊക്കെയാണെന്നൊന്ന് തരംതിരിച്ചൊന്ന് പറയാമോ?
1: ഫസ്റ്റ് തിങ് നമ്മുടെ ഇപ്പോഴത്തെ എൻവയോൺമെന്റൽ സിറ്റുവേഷൻ, റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പൊടിയും ഇതെല്ലാം ഉണ്ട്. സോ ഫസ്റ്റ് തിങ് ഇസ് നമ്മുടെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മൾ സുരക്ഷിതരായിട്ടിരിക്കുക എന്നുള്ളതാണ്. സോ കോവിഡ് സമയത്താണ് നമ്മുടെ നാട്ടിൽ മാസ്ക് വെക്കാനുള്ള ഒരു ടെൻഡൻസി വന്നത്. ഇപ്പോഴും കോവിഡ് ഔട്ട് ബ്രേക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ പറയാം, ആ മാസ്ക് വെക്കുന്നത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണം. എസ്പെഷ്യലി ഔട്ട്സൈഡൊക്കെ പോകുമ്പോൾ മാസ്ക് വെക്കണം, കാരണം ഒരുപാട് പൊടിയും പുകയൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ലങ്സിനുണ്ടാക്കുന്ന ടിഷ്യൂ ചേഞ്ചസ് ഉണ്ടാവും. അതായത് ഇതെല്ലാം ലങ്സിൻ്റെ അകത്തോട്ട് കയറിയിട്ട് നമ്മുടെ ബോഡി ലങ്സുമായിട്ട് അത് റിയാക്ട് ചെയ്ത് കുറച്ച് സ്കാറിങ് ചേഞ്ചസ് വരും. അപ്പോൾ അതിൽ നിന്ന്, ആ സ്കാർ എന്ന് പറഞ്ഞാൽ ഒരു മുറിവ് പോലെയാണ്, അപ്പോൾ അതിൽ നിന്നൊക്കെ ഫർദർ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഫസ്റ്റ് തിങ് ഇസ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് നമ്മൾ വീട്ടിൽ പുകയടിക്കുന്നൊന്നും ചെയ്യാതിരിക്കുക. ഇപ്പം പാചകം ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി പുക അടിക്കും, പക്ഷെ ലിമിറ്റേഷൻസ് നോക്കുക, ഒരുപാട് എക്സ്പോഷർ വരാത്ത രീതിയിൽ, പുറത്തിട്ടൊന്നും കത്തിക്കാതിരിക്കുക, വിറകടുപ്പ് ഉപയോഗിക്കുന്നവരുണ്ട് ഇപ്പോഴും, അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കാൻ നോക്കുക, പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുക, ചവറിട്ട് കത്തിക്കുക, അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കാൻ നോക്കുക. പിന്നെ എൻവയോൺമെൻറ്റലിൻ്റെ അകത്ത് ഇത് രണ്ടുമാണ് കൂടുതലും ഞാൻ പറയുക. പിന്നെ സ്മോക്ക് ഈ വരി മാത്രമല്ല വരുന്നത്, ചില ഫാക്ടറീസിൻ്റെ സ്മോക്സ് ഉണ്ട്, അപ്പം അതും നമ്മൾ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഫുഡ് ഒരുപാട് സ്പൈസി ഫുഡ് എടുക്കുന്നത് കുറയ്ക്കണം, തണുത്ത ഫുഡ് ഒരുപാട് എടുക്കാൻ പാടില്ല, കാരണം ഇതൊക്കെ ആഡഡ് ഓൺ എഫക്ട്സ് ഉണ്ടാക്കും. ഇപ്പം സ്പൈസി ഫുഡ് ഒരുപാട് എടുക്കുമ്പോൾ GRD എന്നുള്ള രീതിയിൽ ഗ്യാസ്ട്രൈറ്റിസ് റിലേറ്റഡ് റിഫ്ലക്സ് വരും, മേളിലോട്ട് പുളിച്ച് ചേട്ടി വരുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇത് മേളിലോട്ട് വരുമ്പോൾ ഇതിനും ലങ് ചേഞ്ചസ് ഉണ്ടാക്കാം. ഏത് അസുഖത്തിനാണെങ്കിലും, നമുക്ക് ഏത് അസുഖം വന്നാലും നമ്മുടെ പേഷ്യൻസ് പറയുന്ന ഒരു കാര്യം, ശ്വാസം മുട്ടൽ വരുന്നു അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തെങ്കിലും ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പല അസുഖത്തിനും കാരണമാണിത്. ഇത് നോട്ട് ഓൺലി റെസ്പിറേറ്ററി മാത്രം ആവണമെന്നില്ല, ഈ പറഞ്ഞ ഗ്യാസ്ട്രൈറ്റിസ് കാരണം വരാം, ഈ സിംറ്റംസ് എല്ലാം വരാം. സോ ഫുഡ് ഹൈജീൻ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ശ്രദ്ധിക്കുക. പിന്നെ കുറേ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അഡൾട്രേറ്റഡ് ഫുഡ് ഐറ്റംസ് നമുക്ക് കിട്ടും, അപ്പം ബെസ്റ്റ് ക്വാളിറ്റി തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുക. ഇതൊക്കെയാണ് എൻവയോൺമെൻറ്റലും ഫുഡുമായിട്ടും പറയുകയാണെങ്കിൽ. പിന്നെ ഹാബിറ്റ്സ് ഉള്ള സ്മോക്കിംഗ് അല്ലെങ്കിൽ ടൊബാക്കോ ച്യൂയിങ്. ഇപ്പം ചില പേഷ്യൻസ് വന്നിട്ട് പറയും, ഞാൻ സിഗരറ്റ് വലിക്കാറില്ല, അല്ലെങ്കിൽ പണ്ട് ഞാൻ വലിച്ചിട്ടുണ്ട്, ഇപ്പം ഞാൻ വലിക്കാറില്ല. പക്ഷേ ഇപ്പം വലിക്കാതിരിക്കുന്നത് മാത്രമല്ല, വേറെ ശീലങ്ങളിലോട്ടും മാറരുത്. എനിക്ക് റീസെൻ്റ്ലി ഒരു പേഷ്യൻ്റ് വന്നത്, പുള്ളിക്കാരൻ സിഗരറ്റ് വലി നിർത്തി, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, സിഗരറ്റ് വലി നിർത്തി, അതിന് പുള്ളിക്കാരൻ ചെയ്യുന്നത് ഇപ്പം ടൊബാക്കോ ച്യൂയിങ് ആണ്. അതുകൊണ്ട് കാര്യമില്ല, ദാറ്റ് ഈസ് ഒരു രണ്ടും കണ്ടന്റ് ഒന്ന്
0: തന്നെയാണ്.
1: അതിപ്പോ ലങ് ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓറൽ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ചാൻസസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് നോക്കാതെ ഇത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ അകത്തൊക്കെ തന്നെ എഴുതിയും വെച്ചിട്ടുണ്ട് ഇത് ഡേഞ്ചർ ആണ് എന്നുള്ളത്.
0: തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഇപ്പോൾ ഈ റോഡ് പണി, സാറിന് അറിയാമല്ലോ, സാറ് ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഹൈവേയുടെ പണി, നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈവേയായിട്ട് ചേർന്ന് താമസിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ യാത്രക്കാർക്ക് തന്നെ ഇത് അനുഭവിക്കാറുണ്ട്. അപ്പോൾ അവരോട് നിർബന്ധമായിട്ടും പറയാനുള്ളത് ഈ പറഞ്ഞതുപോലെ മാസ്ക് ധരിക്കുക, അത് അതൊക്കെ തന്നെയാണോ കൂടുതലായിട്ടും പറയാനുള്ളത്?
1: ഡെഫിനറ്റ്ലി. അതുപോലെ തന്നെ ഈ ശ്വാസകോശ സംബന്ധമായ രോഗമുള്ള ആൾക്കാർ, എസ്പെഷ്യലി യങ് ഏജ്, കാരണം യങ് ഏജ് ഇപ്പോൾ അത് ശ്രദ്ധിക്കത്തില്ല. ചെറിയ വിമിഷ്ടമാണ്, ആരെയും കാണിക്കുന്നില്ല, ആ രീതിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ലോങ് ടേം ഇത് ഇഷ്യൂസ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഹെർഡിട്രി, എസ്പെഷ്യലി ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർ കുറച്ചുകൂടെ എക്സ്ട്രാ കെയർ കൊടുക്കണം. ഇപ്പം മാസ്ക് ഉപയോഗിക്കുക, സ്റ്റീം പനി വരാതെ നോക്കുക, പനി വന്നാൽ ഒന്ന് ആവിയൊക്കെ പിടിക്കുക. വല്ലപ്പോഴും റെഗുലർ ആയിട്ട് ആവി പിടിക്കുന്നതും ദോഷമാണ്,
0: അതും പ്രശ്നമാണ്.
1: റെഗുലർ ആയിട്ട് ആവി
0: അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ,
1: യെസ്,
0: എപ്പോഴും ആവി പിടിച്ചാൽ ഉള്ളെല്ലാം നന്നായിരിക്കും, ക്ലീൻ ആവും എന്നൊക്കെ പറഞ്ഞിട്ട്.
1: ഇല്ല, അങ്ങനെ എന്തായാലും അങ്ങനെ ആവില്ല. എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്.
0: അതെ. അപ്പോ നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. നമ്മുടെ കൂടെയുള്ളത് കരുനാഗപ്പള്ളി എയിം ഹോസ്പിറ്റലിലെ ശ്വാസകോശ രോഗ വിദഗ്ധൻ ഡോക്ടർ ശ്രീനാഥ് സാറാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിംഗ് ഗ്രാഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതി സ്റ്റേ ട്യൂൺ 91.2 റേഡിയോ.

0: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്ത്യ റേഡിയോ 91.2. കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കണക്ട് ആയോ?
4: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
2: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻതെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
5: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം എന്റെ റേഡിയോ 91.2.
7: നല്ല പാട്ടുകളൊക്കെ കേട്ട് സൺഡേ സ്പെഷ്യൽ അറിഞ്ഞതും അറിയേണ്ടതും പരിപാടി. ഇത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ന്യൂ ദേശിംഗ് ആർട്സ് സ്കാൻസ് ആണ്. കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് കരുനാഗപ്പള്ളി എം ഹോസ്പിറ്റലിൽ നിന്നും പ്രശസ്ത ശ്വാസകോശ രോഗ വിദഗ്ധൻ ഡോക്ടർ ശ്രീനാഥ് സാർ ആണ് കൂടെയുള്ളത്. ചോദ്യങ്ങളൊക്കെ ആയിട്ട്, കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളൊക്കെ ആയിട്ട് കൂടെയുള്ളത് നിങ്ങളുടെ മാത്രം, നിങ്ങളുടെ സ്വന്തം സ്വാധീനമാണ്. ലങ് ക്യാൻസറിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ രോഗങ്ങൾക്കും ഡോക്ടേഴ്സ് വന്നിട്ട് ഓരോരോ സ്റ്റേജുകളെ പറ്റിയിട്ട് പറയാറുണ്ട്. ലങ് ക്യാൻസറിനും ഇങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടോ? റിവേഴ്സബിൾ ആയിട്ടുള്ള ഏതൊക്കെ സ്റ്റേജാണ്, നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണോ ഈ പറഞ്ഞതുപോലെ ലങ് ക്യാൻസർ?
8: ഡെഫിനറ്റ്ലി ഏർലി ഡിറ്റക്ഷൻ ഏത് അസുഖത്തിനും ഒരു സപ്പോർട്ട് തന്നെയാണ്. അപ്പം അതാൻ പറഞ്ഞത്, ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ സ്ക്രീനിങ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം സ്ത്രീകളിൽ ഗവൺമെന്റ് തന്നെ പറയാറുണ്ട്, ഇത്ര പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ മാമോഗ്രാം ചെയ്ത് നോക്കണം. ഓക്കെ, അതൊക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ലങ് ക്യാൻസറിനും ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചെസ്റ്റ് എക്സ്റേ, ഹാർട്ട്ലി ഇറ്റ് കോസ്റ്റ് ₹300 ഒരു ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നതിൻ്റെ അകത്ത് ഒരു ഡിഫിക്കൽട്ടീസും ഇല്ല, എല്ലായിടത്തും ഫ്രീലി അവൈലബിളുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ് ചെയ്താൽ അത് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യും. ഏർലി ഡിറ്റക്ഷന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഒരുപാടുണ്ട്. പല ഹോസ്പിറ്റലുകളിലും ഓങ്കോളജി സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന AML ആണെങ്കിലും ക്യാൻസറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് തന്നെ ഒരു അറ്റൻഷൻ കൊടുക്കുന്നൊരു ഇതുണ്ട്, ഡേയ്സ് ഉണ്ട്, ഡേയ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന RCC ഹോസ്പിറ്റൽ, അപ്പം അവിടെയും ഇതിന് വേണ്ടിയിട്ട് തന്നെ ഹൈലൈറ്റ്. അപ്പോൾ ഏർലി ഡിറ്റക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫും ഇമ്പ്രൂവ്ഡ് ആവും, നമുക്ക് ഒരു പക്ഷെ വേണമെങ്കിൽ ഇത് ക്യൂറും ചെയ്യാൻ പറ്റും.
7: ഓക്കെ സർ, ഇനി ഒരു ശ്വാസകോശ രോഗ വിദഗ്ധൻ്റെ മുന്നിൽ കൊച്ചുകുട്ടികൾ വരാറുണ്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള. പിന്നെ പുകവലി കാരണം നമുക്ക് ചില ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുത്തിട്ട് അത് മാറ്റാൻ വലിയൊരു പാടാണ്. അപ്പോൾ വന്ന് ചോദിക്കുകയാണ്, സാർ ഞാൻ നിരന്തരമായിട്ട് വർഷങ്ങളായിട്ട് പുകവലിക്കുന്ന ഒരാളാണ്, എനിക്ക് സാറൊരു ഉപദേശം നൽകുമോ, എങ്ങനെ ഞാനിതൊന്ന് സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സാറ് അവർക്കൊരു മാർഗനിർദ്ദേശം നൽകും?
8: നമുക്ക് സ്മോക്കിംഗ് സെസേഷൻ ക്ലിനിക്സ് ഉണ്ട്. അതായത് സ്മോക്കിംഗ് ചെയ്യുന്ന പേഷ്യൻ്റ്, പക്ഷെ പേഷ്യൻറ്റിന് തോന്നണം, വ്യക്തിക്ക് തോന്നണം, ആ വ്യക്തിക്ക് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ആൽക്കോഹോൾ സ്റ്റോപ്പ് ചെയ്യണം, എന്ത് അഡിക്റ്റീവ് സാധനം ആയിക്കോട്ടെ അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് എക്സ്റ്റേണൽ സപ്പോർട്ട്സ് ഹോസ്പിറ്റൽ കെയർ ഡോക്ടേഴ്സും സ്റ്റാഫും കൊടുക്കുന്നതാണ്. അതിന് സ്മോക്കിംഗ്, ഇപ്പം സ്മോക്കിംഗ് റിലേറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ട് സ്മോക്കിംഗ് സെസേഷൻ ക്ലിനിക്സ് ഉണ്ട്. അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് സപ്ലിമെന്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിക്കോട്ടിൻ ഗംസ് എന്നൊക്കെ പറഞ്ഞിട്ട് മോർ സേഫ് ആണത്, അത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതിനെല്ലാം അണ്ടർലൈൻ ചെയ്യുന്ന കാര്യം പേഷ്യന്റ് കോഓപ്പറേറ്റീവ് ആയിരിക്കണം,
7: നമുക്കൊരു മാറ്റാനുള്ള ഒരു മനസ്സുകൂടി നമുക്ക് വേണം.
8: ഡെഫിനറ്റ്ലി,
7: തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയും നമുക്കൊരു സപ്പോർട്ടീവ് ടീം ഇതിലുണ്ട്,
8: ടീം ഇതിലുണ്ടെന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആണ് മോർ ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഞാൻ കൂടുതലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം അതാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഫ്രീലി ആയിട്ട് സംസാരിക്കും. കാരണം ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ശ്വാസമുട്ടൽ ഇപ്പം കൂടുതലും ഞാൻ കാണുന്ന പേഷ്യൻസ് ശ്വാസമുട്ടലാണ്. ഏത് കാര്യത്തിനും ശ്വാസമുട്ടൽ വരാം. അപ്പം നമ്മൾ അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമേ അവരുടെ ഹാബിച്വൽ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അവരുടെ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, അതിന് നമുക്ക് ആ ഒരു ഫ്രണ്ട്ലി നേച്ചർ ബിൽഡ് ചെയ്തെടുക്കണം.
7: അതെ, ഒരു കൃത്യതയുള്ള അല്ലെങ്കിൽ ഒരു ഇടവേളകളിൽ ഡോക്ടറെ വന്ന് കാണാനും തുറന്നു പറയാനുള്ള ഒരു മനസ്സ് പേഷ്യൻസിനുണ്ടാവണം. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മെഡിസിൻ എടുക്കുന്ന സമയത്ത് ഓക്കെ ഇപ്പോൾ ഓക്കെ ആണ് എന്ന് പറഞ്ഞു പോകാതെ കൃത്യമായി പറയാനും ഒക്കെ ഒരു മനസ്സ് അവർക്ക് കൂടി ഉണ്ടെങ്കിൽ, ഇതൊരു കൂട്ടായ പ്രവർത്തനമാണല്ലേ ഏതൊരു രോഗത്തിന്റെയും ഒരു മോചനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സാർ, അപ്പോൾ നമ്മുടെ ശ്വാസകോശം ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ? ഞാനിങ്ങനെ ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട് യോഗ നല്ലതാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് കൂടാതെ എന്തൊക്കെ കാര്യങ്ങളാണ് സാറിന് ഉപദേശിക്കാനാണ്?
8: ഇപ്പോൾ കൂടുതലും ശ്വാസകോശ സംബന്ധമായ രോഗമുള്ള പേഷ്യൻസ് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്ന ഒരു കോമൺ വേർഡാണ് ശ്വാസകോശ ചുരുക്കം എന്നുള്ളത്. പല അസുഖങ്ങളിലും അതൊരു അഡീഷണൽ പോയിന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ശ്വാസകോശ ചുരുക്കം എന്നുള്ള അല്ലെങ്കിൽ അതിൻ്റെ ലങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് യെസ് യോഗ ഒരു റീസണാണ്. നമുക്ക് യോഗ ചെയ്യാം. റെസ്പിറേറ്ററി എക്സസൈസുകളുണ്ട്, ഫിസിയോതെറാപ്പി റിലേറ്റഡ് റെസ്പിറേറ്ററി എക്സസൈസുകൾ കൊടുക്കുന്നുണ്ട്, ബ്രത്ത് ഹോൾഡിംഗ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലങ് പവേഴ്സ് കുറച്ചുകൂടെ കൂടും. പിന്നെ നമുക്ക് ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഓഫ് മെഡിസിൻസ് ഉണ്ട്. അതായത് ലങ്സിനെ ആണെങ്കിലും നമുക്ക് പതുക്കെ മോഡുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവന്ന് ലോങ് ടേം ആയിട്ട് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവും. ഇപ്പോൾ ഈ അലർജി സംബന്ധമായിട്ടുള്ള അസുഖമുള്ള വ്യക്തികൾ അത് ഏർലി ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഏർലി അലർജി നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് പതുക്കെ ആ പേഷ്യൻ്റെ അലർജിന്ന് മാറ്റി പതുക്കെ കൊണ്ടുവരാം. അതാണ് ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ്, ഇമ്മ്യൂണോ തെറാപ്പി, ആ രീതിയിൽ നമുക്ക് ലങ്സിനെ ബെനിഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ.
7: തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഇനി ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജി, ഈ മാറുന്ന പൊടിപടലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആളുകളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംഭവമാണ് അലർജി. അലർജി പിന്നെ കഫ അടിയുക, ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ കഫ അടിയുക, ഇതൊക്കെ ശ്വാസകോശത്തിനെയോ ലങ്സിനെയോ ഒക്കെ എത്രത്തോളം ഇത് ബാധിക്കും എന്നുള്ളതാണ് അതൊന്ന്.
8: അല്ല, ഈ അലർജി സംബന്ധമായിട്ടുള്ളതാണെങ്കിലും എന്ത് ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി ഇഷ്യൂസ് വരുമ്പോൾ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, ലങ്സിന് അതിൻ്റേതായിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടോ അല്ലെങ്കിൽ മുറിവുകൾ പോലെ ഉണ്ടോ, ഇതിനെ ലങ്സിനെ ഫൈബ്രോസിസ് എന്നുള്ള രീതിയിൽ ലീഡപ്പ് ചെയ്യും. അപ്പോൾ ഫൈബ്രോസിസ് വരുമ്പോൾ വീണ്ടും ശ്വാസംമുട്ടൽ, അതൊരു പെർമനൻറ്റ് സ്കാറിംഗ് ആണ്. ഫൈബ്രോസിസ് എന്ന് പറയുമ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സ്കാറിംഗ് തന്നെയാണ് ലങ്സിൽ വരുന്നത്. അപ്പം ഏത് അസുഖം വന്നാലും ഈ ഒരു പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഇൻഫെക്ഷൻ, ചെസ്റ്റിന് ഇൻഫെക്ഷൻ വരാതെ തന്നെ നോക്കണം. അതിനാ റെസ്പിറേറ്ററി ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത്.
7: അതെ, എനിക്ക് തോന്നുന്നു യാത്രക്കാർ പ്രത്യേകിച്ച് മുമ്പ് ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ് നമ്മുടെ ഹൈവേയിലെ പൊടിപടലങ്ങൾ. നമ്മൾ ശ്രദ്ധയില്ലാതെ ഇപ്പോഴും ഡെയിലി ടു വീലറിൽ പോകുന്ന ആളുകളുണ്ട്, ബസ്സിൽ പോകുന്ന ആളുകളുണ്ട്. അതൊക്കെ ഇവർക്കൊക്കെ ഭാവിയിൽ നിരന്തരമായി യാത്ര ചെയ്യുമ്പോൾ പ്രശ്നമുണ്ടാകുമെന്ന് തന്നെയാണ് സാറിന് പറയാനുള്ളത്?
8: ഡെഫിനറ്റ്ലി, അതിനകത്തൊരു സംശയമില്ല
7: ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കരുതലോടെ ഇരിക്കുക, നമ്മുടെ പരിസരം മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വായു മലിനീകരണം ഇതൊരു വലിയൊരു ഘടകമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും സൂക്ഷിക്കുക. ഡോക്ടറോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരും അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സ് കൺസൾട്ടേഷനും ഒക്കെ ഒരുക്കിയിട്ടുള്ള രോഗനിർണയവും ചികിത്സയും ഒരേ കൂടെ കീഴിൽ ഒരുക്കിക്കൊണ്ടുള്ള ന്യൂ ദേശീയ ഗ്രാഡ്സ് ക്യാൻസർ അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ എൻ്റെ റേഡിയോ 91.2 ഏറ്റവും കൂടുതൽ തവണ അല്ലെങ്കിൽ എത്ര തിരക്കാണെങ്കിൽ ആ തിരക്കൊന്നും പറയാതെ നമുക്ക് വേണ്ടിയിട്ട് പലപ്പോഴായി സമയം മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ശ്രീനാഥ് സാറാണ്. ശ്വാസകോശ രോഗ വിദഗ്ധനാണ് സാർ. ഇപ്പോൾ കരുനാഗപ്പള്ളി എയിം ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ സാറുമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ടിട്ട് ചെറിയൊരു ബ്രേക്കിന് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 ആൻഡ് റേഡിയോ.

0: ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണല്ലേ. ഞായറാഴ്ച തീരല്ലേ എന്ന് പോലും നമ്മൾ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്. അങ്ങനെയാണോ നിങ്ങൾ? ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഒന്ന് ചില്ലാവാൻ, ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന, കുറച്ച് ആരോഗ്യ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഈ ഞായറാഴ്ചയെ സുന്ദരമാക്കാൻ, ആരോഗ്യപൂർണ്ണമാക്കുവാനായിട്ട് സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിങ്ങരാട് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ റേഡിയോ 91.2 സ്വന്തം ഡോക്ടറായിട്ടുള്ള നമ്മുടെ ശ്രീനാഥ് സാറ്, ശ്വാസകോശ രോഗ വിദഗ്ധൻ ശ്രീനാഥ് സാറ് നമ്മുടെ കൂടെയുണ്ട്. സാർ ഇപ്പോൾ കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലോട്ട് ചാർജ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ സാറിന് നമ്മളോട് പറയാനായിട്ടുണ്ട്. സാർ, ഇനി അടുത്ത ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തണുപ്പ് കൂടുന്ന സമയത്ത് ഉടനെ കണ്ടുവരാറുള്ള അസുഖമാണ്, അല്ലെങ്കിൽ നല്ല മഴ കൂടുന്ന സമയത്ത് ആസ്മാ രോഗികളുടെ എണ്ണം കൂടുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഒരു വിസിലടിക്കുന്ന പോലുള്ള സൗണ്ട് വരുന്നു. എനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് ശ്വാസം മുട്ടലാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരവസ്ഥ. മുട്ടലോ അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയാണെന്ന് കേട്ടിട്ടുണ്ട്. എന്തായിരിക്കും അതിൻ്റെ, ആ രോഗികളുടെ ഏറ്റവും കൂടുതൽ മോശാവസ്ഥയിലേക്ക് വരുന്നൊരു സീസൺ മഴക്കാലവും മഞ്ഞുകാലവും ആണ്. എന്തായിരിക്കാം അങ്ങനെ വരാനുള്ളൊരു കാരണം സർ?
1: കോൾഡ് സീസൺ, മഴക്കാലം, ആ സമയത്താണ് കൂടുതലും ഡസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസസും വരുന്നത്. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, മഴ പെയ്യുന്നു, മുറ്റത്തോട്ട് നമ്മൾ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ മഴവെള്ളത്തിൻ്റെ ഡിപ്പോസിറ്റ്സ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ പാർട്ടിക്കിൾസ് ലിബറേറ്റ് ആവുകയാണ്. ഇത് നമ്മൾ ശ്വസിച്ചെടുക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പം അത് കാരണം നമുക്ക് ആസ്മ പോലുള്ള അസുഖങ്ങൾ വരാം. ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് എന്നാണ് നമ്മൾ യൂഷ്വലി പറയുക. ആസ്മ ആവാം, COPD ആവാം, ഇതുപോലുള്ള അസുഖങ്ങൾ വരാം. ശ്വാസം എടുക്കുന്നതിൻ്റെ അത് ചെസ്റ്റിനൊരു ടൈറ്റ്നസ് ഫോം ചെയ്യാം, വീസിങ്, ആ വിസിലടിക്കുന്ന പോലത്തെ ശബ്ദം വരാം. ഇതെല്ലാം ആ ലങ്സ് ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, തടസ്സമുണ്ട് എന്ന് കാണിക്കുന്ന അസുഖങ്ങളുടെ സിംറ്റംസാണ് ഇതൊക്കെ. അപ്പം ഇതെല്ലാം യൂഷ്വലി കോൾഡ് സീസണിൽ വരാനുള്ള റീസൺ ഇതാണ്. കാരണം മഴ പെയ്യുമ്പോഴാണ് കൂടുതലും അലർജീസ് ഫ്ലെയറപ്പ് ചെയ്യുന്നത്. പിന്നെ ആ സമയത്താണ് കൂടുതലും വൈറൽ ഇൻഫെക്ഷൻസിനും ചാൻസസ് വരുന്നത്. ഇപ്പം അതിൻ്റെയും കൂടെ ഒരു സീസൺ ആണ് ഇപ്പം. ഡെഫിനറ്റ്ലി. പിന്നെ ഈ വൈറൽ പനിക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഫാമിലിയിലുള്ള
0: എല്ലാവരെയും
1: ഫാമിലിയിലുള്ള കുട്ടികൾക്കും എല്ലാവർക്കും ആയിട്ടുണ്ട്. മോൻ സ്കൂളിൽ പോകുന്നുണ്ട്, എന്തെങ്കിലും ഒക്കെ ആയിട്ട് വരത്തുള്ളൂ.
0: ആണല്ലേ, വന്ന അച്ഛനും അമ്മയ്ക്കും അനിയനും എല്ലാം തന്നിട്ടേ പോകത്തുള്ളൂ അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ആയിട്ട് ഇടപെടുന്ന ആളുകളാണ്. ഈ ഡോക്ടേഴ്സ് എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കുന്നത്? ശരിക്കും
1: ഡോക്ടേഴ്സിനും ഈ പറഞ്ഞ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. അതായത് മാസ്കോ അങ്ങനത്തെ ഒക്കെ വെക്കേണ്ട ആവശ്യമാണ്. ഇനി ഇത് കേൾക്കുമ്പോൾ എൻ്റെ കുറച്ച് പേഷ്യൻസ് പറയും ഞാൻ വെക്കാറില്ല എന്നുള്ളത്, ശരി തന്നെയാണ്.
0: സ്നേഹമുള്ള, തുറന്ന് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഡോക്ടർ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത ഡോക്ടറാണ്. ഓക്കെ, അപ്പൊ സാറിനെ, സാർ ഉറപ്പായിട്ടും നമ്മുടെ കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ ചാർജ് എടുത്തിട്ടുണ്ട് കുറേ കാലത്ത്. ഒരു പ്രമുഖ ഹോസ്പിറ്റലില് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ട് ആയിട്ട് വർക്ക് ചെയ്ത് നമുക്ക് ഒരുപാട് ഡോക്ടേഴ്സിനെ ഗസ്റ്റായിട്ട് തന്നിട്ടുള്ള നമ്മളുടെ ശ്രീനാഥ് സാറാണ് സാറിനെ കാണാൻ, ഒരു ശ്വാസകോശ രോഗ വിദഗ്ധൻ, അതും പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടർ നമ്മുടെ തൊട്ടരികെ AM ഹോസ്പിറ്റലിലുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് പ്രശ്നം വന്നാലും റേഡിയോ കേട്ടിട്ട് വന്നെയാണ് എന്ന് പോയി പറഞ്ഞാൽ മതി. ഓക്കെ സാർ, അപ്പോൾ നമുക്ക് ഈ ശ്വാസകോശ ആരോഗ്യത്തിനായിട്ട് നമ്മൾ ദിവസേന ചെയ്തിരിക്കേണ്ട കുറേ പ്രധാന ശീലങ്ങൾ നമ്മൾ നമ്മുടെ ശ്രോതാക്കളോട് എല്ലാവരോടും പറയുകയാണ്. നമുക്ക് എന്താണ് എപ്പോഴാണ് വരുന്നത് ഒന്നും അറിയാൻ കഴിയില്ല. അപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ തന്നെ പറയാറുണ്ട്, അലർജി എനിക്ക് വരാറേ ഇല്ല എന്ന് പറയുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ ദിവസേനയുള്ള ഹൈവേയിലുള്ള യാത്ര എനിക്ക് പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മളെ സൂക്ഷിക്കാൻ, സാർ ഒരിക്കൽ തുടക്കത്തിൽ പറഞ്ഞതാണ്, എന്നിരുന്നാലും ഒരു പോയിന്റ് ചെയ്ത് ഇത് നിങ്ങൾ ശീലമാക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ആസ്മ സംബന്ധമായിട്ടുള്ള, അലർജി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ ഇത് നിങ്ങൾ ശീലമാക്കൂ എന്ന് പറഞ്ഞാൽ സാർ എന്തൊക്കെ കാര്യങ്ങൾ പറയും?
1: അതിൻ്റെ ഫസ്റ്റ് മാസ്ക് വെക്കുക എന്നുള്ളതാണ്.

0: പിന്നെ ചെറുതായിട്ട് പോലും പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ മീറ്റ് ചെയ്യണം, ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാല് റീസെന്റ് എനിക്ക് വന്നൊരു പേഷ്യന്റ്, പുള്ളിക്കാരൻ ആൾമോസ്റ്റ് ഒന്നൊന്നര മാസമായിട്ട് ചുമയും തുമ്മലും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒന്നൊന്നര മാസം അദ്ദേഹം ചെയ്തിട്ടുള്ള മരുന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു ഡോക്ടറിനെ പോലും മീറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഫാർമസികളിൽ നിന്ന് ഡയറക്റ്റ്ലി മരുന്ന് സിട്രസീനും അങ്ങനത്തെ ഒക്കെ മേടിച്ച് കഴിക്കുകയാണ്. അപ്പം അത് അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കണം. കാരണം ഈ ആദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്തിൻ്റെയും സിംറ്റംസ് ഇതൊക്കെ തന്നെയാണ്. അപ്പം നമ്മളത് അറിയാതെ മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് അതെന്തുവാണെന്നുള്ളത് കൺസൾട്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്കിനകമെങ്കിലും സിംറ്റംസ് മാറില്ലെങ്കിൽ ഡോക്ടറിനെ മീറ്റ് ചെയ്യണം. പിന്നത്തുള്ള മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി എക്സസൈസുകളാണ്. ഇപ്പം റെസ്പിറേറ്ററി എക്സസൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് യോഗ പെടുന്നുണ്ട്. ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ പോയിരുന്ന് നല്ലോണം ശ്വാസം വലിച്ചെടുത്തൊരു 10 സെക്കൻഡ് ശ്വാസം പിടിച്ചു വെക്കാൻ നോക്കുക. ആ 10 സെക്കൻഡ് പിടിച്ചു വെക്കാൻ പറ്റുവാണെങ്കിൽ ആ ലങ്സ് അത്രയ്ക്ക് ഇംപ്രൂവ്ഡ് ആണ് അല്ലെങ്കിൽ അത്രയ്ക്ക് നല്ല ലങ്സ് ആണ് എന്നുള്ളതിനൊരു ഇൻഡിക്കേഷനും കൂടെ ആണ്.
1: ഓക്കെ സർ, അത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു ശ്വാസകോശ രോഗ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട PFT യെ പറ്റിയിട്ട് ഓർമ്മ വരുന്നത്. ഇതിന്റെ ഒരു സ്ട്രെങ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണോ അത്?
0: സ്ട്രെങ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുമാണ്. പിന്നെ ഈ പറഞ്ഞ ചില അലർജി കാര്യങ്ങൾ, ആസ്മ പോലുള്ള ചില രോഗങ്ങൾ, COPD പോലുള്ളത്, അതിൻ്റെയൊക്കെ സ്റ്റേറ്റസ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. പേഷ്യൻറ്റിൻ്റെ പ്രോഗ്നോസിസ് എങ്ങനെയാണ്, പേഷ്യൻ്റ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഞാൻ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞൊരു വീസിങ് സൗണ്ട് പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അതുണ്ടാവുന്നത് ഈ ലങ്സിൻ്റെ ട്യൂബുകൾ കയറി അടയുന്നു അല്ലെങ്കിൽ ചുരുങ്ങുന്നു എന്നുള്ളൊരു സമയത്താണ്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റസ് എങ്ങനെയാണ്, മരുന്നുകളിൽ അത് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളത് അറിയാനും കൂടെ PFT ടെസ്റ്റ് ഗുണം ചെയ്യുന്നുണ്ട്. നമ്മുടെ ലങ് കപ്പാസിറ്റിയും എല്ലാം നമുക്ക് അതിൻ്റെ അത്
1: അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ സർ, ഇത് ഒരിക്കലും കൊച്ചുകുട്ടികളിൽ ചെയ്യാൻ പറ്റാത്തൊരു ടെസ്റ്റ് ആയിരിക്കുമല്ലോ. വെറും പൊടിക്കുട്ടികളിൽ എന്തായാലും അത് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ശ്വാസം പിടിച്ചു വെക്കുക, അത് എടുക്കുക, അല്ലെങ്കിൽ അത് പറ്റില്ലല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്?
0: അല്ല, PFT ടെസ്റ്റ് കുട്ടികളിലും ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ പൊടിക്കുട്ടികളിലൊന്നുമല്ല, എന്നാലും ഒരു 2+ ഇയേഴ്സിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അതിന് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ മെനക്കെട്ടിരിക്കണം. നമ്മൾ ഡോക്ടറിനും അല്ലെങ്കിൽ PFT ചെയ്യുന്ന ടെക്നീഷ്യനും ആ കുട്ടിയും അതിൻ്റെ പേരൻസും കുറച്ച് സമയം എടുത്ത് തന്നെ ഇത് ചെയ്യേണ്ടി വരും. പിന്നെ PFTയിൽ ഇപ്പം നമ്മൾ വലിയവർ പോകുമ്പോൾ ചെയ്യുന്നത് നല്ലോണം ശ്വാസം വലിച്ചെടുക്കുക, ഊതുക എന്ന് പറയുന്ന ഒരു സ്ക്രീൻ മാത്രമേ കാണിക്കത്തുള്ളൂ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് PFT ടെസ്റ്റിൻ്റെ അകത്ത് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ബലൂൺ വീർപ്പിക്കുന്ന പോലുള്ള ഒരു പടം ഉണ്ടാവും. അപ്പം നമ്മൾ ഊതുന്നതനുസരിച്ച് ആ ബലൂൺ വീർക്കും. കേക്കിൻ്റെ അകത്ത് നിന്ന് കാൻഡില് ലൈറ്റ് ഓഫ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പല ടെസ്റ്റുകളും PFTക്ക് അകത്ത് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്.
1: അവർക്ക്
0: കുറച്ചുകൂടെ മനസ്സിലാവും, അവർക്ക് കുറച്ചുകൂടെ എഫേർട്ട് എടുക്കാൻ ഒരു തോന്നലും അപ്പോൾ ഉണ്ടാവും.
1: തീർച്ചയായിട്ടും സർ, ഇനി കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്വാസം മുട്ടൽ വലിയൊരു വിഷയമാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചുകൂടി ഫാറ്റി ആയിട്ടുള്ള കുട്ടികളാണ്. ഇവർക്ക് നമ്മൾ പറഞ്ഞു അമിതവണ്ണം ശ്വാസകോശത്തെ ബാധിക്കും, നമ്മൾ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്. അപ്പോൾ കുട്ടികളുടെ അമിതവണ്ണം അവരുടെ ശ്വാസകോശത്തിന് എന്തെങ്കിലും കേടുവരുത്താനുള്ള ഒരു സാധ്യത, അതിന് നമ്മൾ എത്രത്തോളം മുൻകരുതലോടുകൂടി നോക്കണം?
0: അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒബീസിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ പറയുന്നത്. അതും ലങ്സിന് തടസ്സം ഉണ്ടാക്കുന്നതാണ്. കാരണം ബ്രീത്ത് എടുക്കാനുള്ളൊരു കപ്പാസിറ്റി കുറയ്ക്കും ഒബീസിറ്റിയിൽ. അത് ഏത് ഏജിലും അങ്ങനെ തന്നെയാണ്. റേഡിയോയിലാണ്ട് എന്നെ കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ, ഞാനും ഒബീസാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ഇതുപോലത്തുള്ള ലങ് ഡിസീസസ് വരാം. അപ്പോൾ കുട്ടികളുടെ അകത്ത് ഇപ്പോഴത്തെ ഈ സ്വാതി പറഞ്ഞൊരു കാര്യം ജങ്ക് ഫുഡാണ്. അത് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്, കൂടുതൽ ട്രിഗർ ചെയ്യുന്നുണ്ട്. ഓയിലി ഐറ്റംസ് ഒരുപാട് ട്രിഗേഴ്സ് ഉണ്ടാക്കാറുണ്ട്. സോ ഡെഫിനറ്റ്ലി ജങ്ക് ഫുഡ് ഒഴിവാക്കണം അല്ലെങ്കിൽ കുറയ്ക്കണം. പിന്നെ ആ കുട്ടികളുടെ അകത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അവരിപ്പം തന്നെ ആ ലങ് എക്സസൈസ് ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്.
1: എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്, ഒരുപാട് മാറ്റം വരും. അപ്പോൾ ഇനി ഒരു സംശയം കൂടി ഉണ്ട് സാർ. നമുക്ക് കുട്ടിക്കാലത്ത് വരുന്ന ശ്വാസകോശ രോഗങ്ങൾ രക്ഷകർത്താക്കൾക്ക് പേടിയാണ്. ഇതൊരു ശ്വാസകോശ രോഗിയായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയത്തിലായിരിക്കും അവർ ഓടി വരുന്നത്. അവരോട് എന്താണ് പറയാനുള്ളത്?
0: ഇല്ല, അങ്ങനെ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. യെസ്, ഒരുപാട് ഇങ്ങനത്തെ കൺസേൺസ് ഉണ്ട്. റീസെന്റ്ലി ഞാനൊരു പേഷ്യന്റിനോട്, പേഷ്യന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്, പുള്ളിക്കാരി എടുത്ത് ഇൻഹേലർ ഉപയോഗിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി കരയുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്കൺസെപ്റ്റ് ആണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു കാര്യത്തിലുണ്ട്. മിസ്കൺസെപ്റ്റ്സ് ഒരുപാടുള്ള നാടാണ് നമ്മളത്. ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരും.
1: അതെന്താ അറിയോ സാറെ, ചില മലയാള സിനിമയിലൊക്കെ പഴയ മൂവിയിലൊക്കെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ആ സമയത്ത് ഇൻഹേലറൊക്കെ ഇടും, പിന്നെ ജീവിതകാലം മുഴുവൻ ഇട്ടിട്ട് വരുന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായ തെറ്റായ ധാരണ. ഞാൻ വിചാരിക്കാറുണ്ട് ഇൻഹേലറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അങ്ങ് ജീവിതകാലം മുഴുവൻ അവർക്കിപ്പോ ഒന്ന് ശ്വാസം മുട്ടി എന്ത് ചെയ്ത് എടുക്കാമെന്ന് പോവണ്ടേ, അങ്ങനൊക്കെ ഞാൻ
0: വിചാരിക്കാറുണ്ടായിരുന്നു. ഇല്ലാന്നൊന്നുമില്ല, ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞു ഒന്ന് ഹെറിഡിറ്ററി. ഹെറിഡിറ്ററിയിൽ ഫാമിലിയിൽ ഹിസ്റ്ററി എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെ ഉണ്ടാകത്തുള്ളൂ. ചിലപ്പം ഇൻഹേലർ നിർത്താൻ പറ്റിയില്ല എന്ന് വരാം അതിൻ്റെ അകത്ത്. പക്ഷെ സെക്കൻഡ് പറഞ്ഞത് എൻവയോൺമെന്റലാണ്. എൻവയോൺമെന്റൽ കുറച്ചുകൂടെ ക്ലീൻ ആണെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ ഇൻഹേലർ, അതുകൊണ്ട് അങ്ങനല്ല. പക്ഷെ ഇപ്പോഴത്തെ ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ വേണം. ഇപ്പൊ പ്രഗ്നൻസിയിൽ ഇൻഹേലർ ഉപയോഗിക്കാൻ എല്ലാവർക്കും പേടിയാണ്. ശ്വാസം മുട്ടൽ വന്നാലും ഇല്ല ഞാൻ ഇൻഹേലർ ഉപയോഗിക്കത്തില്ല. ശ്വാസം മുട്ടൽ നമുക്ക് വന്നാൽ നമ്മുടെ കുഞ്ഞിനെ അത് ബാധിക്കും. അതോ ഡെഫിനറ്റ്ലി ഇൻഹേലർ ഉപയോഗിക്കണം. ഇപ്പം അതും ഒരു റൂള് തന്നെയാണ്. ഇപ്പം മെഡിക്കൽ കൗൺസിൽ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇൻഹേലേഴ്സിനോടുള്ള ഒരു മിസ്കൺസെപ്റ്റ് ആണ് അതിപ്പം. ഇപ്പൊ ഒരുപാട് ഇൻഹേലേഴ്സിന്റെ കമ്പനികൾ അതുകൊണ്ട് തന്നെ പെയ്ഡ് പ്രൊമോട്ടേഴ്സ് ഒരുപാട് കൊണ്ടുവരുന്നുണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇൻഹേലേഴ്സ് സേഫ് ആണ്. ദ തിങ് ഇസ് ഏത് ഇൻഹേലർ ഏത് ഡോസിൽ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്.
1: അതെ, ചില ആളുകൾ എനിക്ക് തോന്നുന്നു ഒരിക്കൽ ഡോക്ടർ കുറിച്ചത് എപ്പോഴും അത് തന്നെ പോയി വാങ്ങുന്ന ഒരവസ്ഥ വന്നാൽ ഒരുപക്ഷെ ഈ ഡോസിനുള്ള ഒരു വ്യത്യാസം,
0: ഡോസിനുള്ള വ്യത്യാസം വരും. ഇൻഹേലേഴ്സിനെ നമ്മൾ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് റിലീവർ എന്നുള്ള രീതിയിൽ, റിലീവർ എന്ന് വെച്ചാൽ സിംറ്റംസ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പം പല ടൈപ്പ് ഇൻഹേലേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാവർക്കും ഒരുപോലത്തെ ഇൻഹേലർ പറ്റത്തില്ല. ചില പേഷ്യൻസ് പറയാം ഇൻഹേലർ എനിക്ക് ആ ഡോക്ടർ തന്നു, പക്ഷെ അത് അടിച്ചപ്പം നെഞ്ചിടിപ്പ് കൂടി കൈ വിറയിലുണ്ടായി. അത് ആ കണ്ടന്റ് ചേഞ്ച് ചെയ്താൽ മാത്രം മതി.
1: അതെ,
0: അതിന്റെ അർത്ഥം ഇൻഹേലർ എല്ലാം മോശമാണ് എന്നുള്ളതല്ല.
1: ഓക്കെ, അപ്പോൾ ആളുകളുടെ തെറ്റിദ്ധാരണ മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ രോഗത്തിന് മരുന്ന് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു മാന്ത്രികത.
0: ഡെഫിനറ്റ്.
1: അപ്പോൾ അതിന്റെ ഒരു മാന്ത്രികൻ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് തന്നെയാണ്. നിങ്ങൾക്ക് തോന്നിയതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അനുഭവമായിട്ട് പോകും. കൃത്യമായ ഇടവേളകളിൽ ചെക്കപ്പ് ചെയ്ത് ഏത് ഡോസ് കുറയ്ക്കണം കൂട്ടണം എന്നുള്ള ഒരു എന്താ പറയുക ഒരു കൃത്യമായ കണക്ക് ഡോക്ടേഴ്സിന്റെ കയ്യിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട്
0: ഇപ്പം ഞാൻ നോക്കുന്ന കൺസെപ്റ്റ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ശ്വാസം മുട്ടലായിട്ട് കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ എൻ്റെ ഒപ്പിൽ വന്നു, ആ പേഷ്യൻ്റെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു, ആ പേഷ്യൻ്റെ ട്രീറ്റ് ചെയ്യുന്നു, പേഷ്യൻ്റ് ബെറ്ററായി ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാൽ പിന്നീട് ആ പേഷ്യൻറ്റിന് ആ സിംറ്റംസ് ചിലപ്പം നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റുന്ന തരത്തില്ല, പക്ഷെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞിരിക്കണം. വീണ്ടും ആ പേഷ്യൻ്റ് അഡ്മിറ്റ് ആവാനുള്ളൊരു ചാൻസ് പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ പാടില്ല. അപ്പം അത് നമ്മൾ മോഡിഫൈ ചെയ്യണം. ഓരോ വട്ടവും നമ്മൾ പേഷ്യൻ്റെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മോഡിഫൈ ചെയ്യണം. ഓരോ വട്ടം പേഷ്യൻ്റെ റിവ്യൂന് വരുമ്പോൾ ഇൻഹേലർ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇൻഹേലർ കൊണ്ടുവരണം. അപ്പം അതൊക്കെ പതുക്കെ നമ്മൾ ഡോസ് കുറയ്ക്കും. എത്ര മിനിമം ഡോസിൽ കൊണ്ടുവരാൻ പറ്റും അത്രയും മിനിമം ഡോസിൽ കൊണ്ടുവരണം. പക്ഷെ ഇതിനൊക്കെ നമുക്ക് ഈ പേഷ്യൻ്റ് ഡോക്ടർ കംപ്ലയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
1: തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി, നമ്മൾ ഈ കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുൻപ് ടി ബി അവയർനെസ് മന്ത് കൂടിയുണ്ട് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രോഗ്രാമുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ടി ബി നമ്മൾ ഭയത്തോടുകൂടിയല്ല ജാഗ്രതയോടുകൂടി അറിവോടുകൂടി എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ശ്വാസകോശ രോഗ വിദഗ്ധനായതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് അതിൻ്റെ ഒരു അവയർനെസ് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാം.
0: ടി ബി എല്ലാവർക്കും പേടിക്കുന്ന ഒരു അസുഖമാണ്. ഈ വിട്ടുമാറാത്ത ചുമ വരുമ്പോൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യമാണ് ടി ബി. അതാണ് ഗവൺമെൻറ് 2 ആഴ്ചത്തെ ചുമ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പം ടി ബി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറി, നമ്മുടെ ജീവിതം തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനൊന്നുമില്ല. ടി ബിക്ക് ഒരു 6 മാസത്തെ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് തരുന്ന മെഡിസിൻസ് ഉണ്ട്. അത് കറക്റ്റായിട്ട് കഴിച്ചാൽ ടി ബി നമുക്ക് കൺട്രോളിലും കൊണ്ടുവരാൻ പറ്റും, ടി ബി ക്യൂറും ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പം പുതിയതായിട്ട് എടുത്തിരിക്കുന്ന പോളിസി എന്ന് പറഞ്ഞാൽ ടി ബി നമ്മുടെ നാട്ടിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സിലോട്ട് നീങ്ങിയിട്ടുണ്ട്. അതിനുള്ള അറ്റംപ്സും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ അറ്റംപ്റ്റ് വിജയിക്കണമെങ്കിൽ, ഇതുവരെ അറ്റംപ്റ്റ് വിജയിക്കാൻ പറ്റിയിട്ടില്ല, ആ അറ്റംപ്റ്റ് വിജയിക്കണമെങ്കിൽ എല്ലാവരും കോപ്പറേറ്റ് ചെയ്താലേ നടക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ടി ബി ഉള്ള ഒരു വ്യക്തി മരുന്ന് കഴിക്കാതെ നടക്കാൻ പാടില്ല. അത് മറ്റുള്ള ഒരാൾക്ക് ടി ബി കൊടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കണം. ടി ബി ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വെറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ആ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ടി ബി വരാം.
1: വരാനുള്ള സാധ്യത?
0: ഡെഫിനറ്റ്ലി, കുട്ടികൾക്കാണെങ്കിലും ടി ബി വരാം, മുതിർന്ന ആൾക്കാർക്കും വേണമെങ്കിൽ വരാം, അതിനിടയ്ക്കുള്ള ഏജ് ഗ്രൂപ്പിലും ഡെഫിനറ്റ്ലി വരാം. ഒരുപാട് ടി ബി കേസസ് നമ്മുടെ നാട്ടിലും ഉണ്ട്,
1: ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്.
0: ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി.
1: ഓക്കെ സർ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കരുതലോടുകൂടി ഇരിക്കേണ്ട കാര്യം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പലപ്പോഴും ആളുകൾ ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് മാറിയതിന് ശേഷം എവിടെയാണ് എവിടെയാണെന്നൊരു അന്വേഷണമുണ്ട്. നമ്മുടെ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട ഡോക്ടർ ശ്രീനാഥ് സാർ, ശ്വാസകോശ രോഗവിദഗ്ധൻ, കരുതാകപ്പള്ളി എയിം ഹോസ്പിറ്റലിൽ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമായിക്കൊള്ളട്ടെ, മുതിർന്നവരുടെ ആകട്ടെ, ഈ പുക വലിക്കുന്നവരുണ്ടാകും, പക്ഷെ നമ്മുടെ ശീലങ്ങളെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാനൊന്നും കഴിയില്ല അല്ലേ? അപ്പം അതിനൊക്കെ പരിഹാരമായിട്ട് പൾമണറി ക്ലിനിക്ക് ഒരു വലിയൊരു സെറ്റപ്പോട് കൂടി തന്നെ എയിം ഒരുക്കിയിട്ടുണ്ട്, ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിന്റെ തലവനായിട്ട് നമ്മുടെ ഡോക്ടറുണ്ട്. ശ്രീനാഥ് സാർ ചാർജ് എടുത്തിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. സധൈര്യം നിങ്ങൾക്ക് ചെല്ലാം, നിങ്ങളുടെ കുട്ടികളായിട്ട് ചെല്ലാമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. സന്തോഷം സാർ, ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ഇനിയും വരണം സാർ.
0: ഡെഫിനറ്റ്ലി, ഇവിടെ വന്ന് ഇന്ന് സംസാരിക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക, ദാറ്റ്സ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഈ ചാനലിലൂടെ ഞാനും ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്.
1: അതെ, എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നുന്നു ഞാൻ സാറിനെ ശരിക്കും ശല്യം ചെയ്യുകയാണോ സാർ, സാർ ഒന്ന് വരണേ സാർ, ഒന്ന് വരണേ സാർ, അല്ലെങ്കിൽ അല്ലെ ഡോക്ടർ വരുമോ സാർ, ഇങ്ങനെ വിളിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് സാർ എന്ത് എന്നെ ഞാൻ എന്റെ കോള് വരുമ്പോഴേ സാർ ഇത്തിരി ബുദ്ധിമുട്ടാറുണ്ടോ എന്ന്
0: വിചാരിക്കാറുണ്ട്.
1: ഓക്കെ സാർ, താങ്ക് യു സാർ, ഇനിയും വരണം. അപ്പോൾ നന്നായിട്ടിരിക്കട്ടെ, ആശംസകൾ.
0: അപ്പൊ എനിക്ക് ഒറ്റ സെന്റൻസ് നിങ്ങളോട് പറയാനുള്ളൂ, ഇപ്പോഴത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ, ഇപ്പോഴത്തെ ഈ ഒരു വൈറൽ ഇൻഫെക്ഷനും എല്ലാം നടക്കുന്ന ഒരു സമയത്ത് നമ്മൾ എത്രമാത്രം ആ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നു അത്രമാത്രം നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. സോ പ്ലീസ് എല്ലാവരും മാസ്ക് ഉപയോഗിക്കുക, ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, പനിയൊന്നും വരാതെ സൂക്ഷിക്കുക, പനിയുള്ളവരുടെ അടുത്തോട്ട് പോവാതിരിക്കുക. അത് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്, പനിയുള്ള ഒരാളെ കാണാൻ പോകണം എന്നുള്ളത്. ഇല്ല, പനിയുള്ള ഒരാൾക്കും സ്വസ്ഥതയായിട്ട് അവർ റെസ്റ്റ് എടുക്കട്ടെ, നമുക്കും പനി വരാതെ നമുക്കും മാറി നിൽക്കാം.
1: തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് സന്തോഷം സാർ. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകൾ ഡോക്ടർ സേതു സദാനന്ദൻ, ഡോക്ടർ മേഘ ചന്ദ്ര, ഡോക്ടർ നജുമ എന്നിവരുടെ സേവനവും, പ്രഗത്ഭരായിട്ടുള്ള ലാബ് ടെക്നീഷ്യന്മാരും രോഗനിർണയവും ചികിത്സയും ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് ന്യൂദേശിയൻ ഗ്രാൻഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയാണ് നമ്മൾ കേട്ടത്. നമ്മുടെ കൂടെ ഇന്നുണ്ടായിരുന്ന സ്പെഷ്യൽ ഗസ്റ്റ് കരുനാഗപ്പള്ളി എയിം ഹോസ്പിറ്റലിലെ ശ്വാസകോശ രോഗവിദഗ്ധൻ, നമുക്ക് എല്ലാവർക്കും അത്രത്തോളം സുപരിചിതനായിട്ടുള്ള ഡോക്ടർ ശ്രീനാഥ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ സാറ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കുക. എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ അറിഞ്ഞതും നമുക്കറിയാവുന്നതും നമുക്കറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ഓടിച്ചാടി വരാട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക, ഇഷ്ടം പോലെ പാട്ടുകൾ കേൾക്കുക, സൺഡേ കളറാക്കാം, നമ്മുടെ കുടുംബത്തോടൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു ദിവസമാണ്. ബാക്കി എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ടിരിക്കുക, തുറന്ന് സംസാരിക്കുക, നിങ്ങളുടെ കൂട്ടുകാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രണയിനിയെ, നിങ്ങളുടെ കാമുകനെ ഒക്കെ ഇന്ന് ജസ്റ്റ് വിളിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ദിവസം കൂടി ആയിരിക്കട്ടെ. എല്ലാവരും ഒന്ന് ഓർക്കുക, സ്നേഹമാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ എപ്പോഴും സ്നേഹമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കൂടി ഉണ്ട് നമ്മുടെ മനസ്സിൽ, നമ്മൾ സ്നേഹിക്കപ്പെടുമ്പോഴും സ്നേഹിക്കുമ്പോഴും. അപ്പോൾ ഓർത്തിരിക്കുക, പാട്ടുകളെ സ്നേഹിക്കാം, ഇഷ്ടം പോലെ സഞ്ചരിക്കാം. നാളെ നമുക്ക് റേഡിയോ ജംഗ്ഷനിലൂടെ കേട്ടുമുട്ടാം. 10 മണി മുതൽ 12 മണി വരെ നമുക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാം. കേട്ടുകൊണ്ടേയിരിക്കുന്നത് എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എൻ റേഡിയോ 91.2.

ഒരു പച്ച കണ കിട്ടി ഏഴാക്കി തിന്തി തോരൊറ്റാലും കെട്ടി

പിന്നുച്ചൊരു പച്ച കണകിട്ടി ഏഴാക്കി ചിന്തി തോരൊക്കാലും കെട്ടി.

0: ഹായ് ഹലോ, എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രുചി താളത്തിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജെ ഐശ്വര്യയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരെയും വീട്ടില് മട്ടനും ബീഫും ചിക്കനും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ ചിക്കൻ മേടിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് തേങ്ങാ വറുത്തരച്ച നാടൻ കോഴിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ രുചികരമായ ഒരു നാടൻ കോഴിക്കറി വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് പ്രഷർ കുക്കറിലേക്ക് നാടൻ കോഴിയുടെ കഷ്ണങ്ങൾ എടുക്കുക. അതിലേക്ക് നമുക്ക് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഉണക്കമുളക് അരച്ചത്, ഗരം മസാല എന്നിവ ചേർക്കാം. കൂടെ അല്പം നാരങ്ങ നീരും ചെറിയ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും ഒരു കപ്പ് വെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിക്കുക കേട്ടോ. വിസിലൊക്കെ നമുക്ക് ചിക്കൻ്റെ ആ ഒരു മൂപ്പനുസരിച്ച് വേണം. നിങ്ങൾ എടുത്തേക്കുന്ന ചിക്കൻ ഒരുപാട് മൂത്ത ചിക്കൻ ആണെങ്കിൽ രണ്ട് വിസിൽ വരെ നമുക്ക് നോക്കാം കേട്ടോ. ദേ എന്റെ ചിക്കനൊക്കെ ഇവിടെ വിസിലടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കൊരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് തേങ്ങ, ഉണക്കമുളക്, കറിവേപ്പില, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് വറുത്തെടുക്കുക കേട്ടോ. തേങ്ങ ബ്രൗൺ നിറമാകുമ്പോൾ ഇത് നമുക്ക് മിക്സിയിലേക്കിട്ട് വെള്ളം ചേർക്കാതെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ആദ്യമേ നമുക്ക് വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു വലിയ പാത്രത്തിലേക്ക് വെന്തു വന്ന കോഴി ഇറച്ചിയും തയ്യാറാക്കി വെച്ച അരപ്പും ചേർക്കുക. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഗ്രേവി തിളപ്പിക്കുക കേട്ടോ. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് ഗ്രേവി കട്ടിയായിട്ട് വരും. ഗ്രേവി പരുവമായാൽ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. ഒടുവിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലേക്ക് താളിച്ച് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതേ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നാടൻ കോഴിക്കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ. വേഗം തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലെത്തി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾക്കായി സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി വിൽപ്പന സംഘങ്ങൾക്ക് വളരാനാകില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ തുഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മാലിന്യ സംസ്കരണത്തിലും തെരുവനായ ശല്യം പരിഹരിക്കുന്നതിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം അന്തിമഘട്ടത്തിലെന്ന് മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് തുടക്കമായി. അത്തച്ചമയത്തിന്റെ പാരമ്പര്യം സർക്കാർ കാത്തുസൂക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓസ്ട്രേലിയക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ കളി മഴ മൂലം വൈകുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ എന്നിവർ ചേർന്ന് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. ചെങ്കൽപ്പെട്ടിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഇന്ന് ഉപരാഷ്ട്രപതി സംബന്ധിക്കും. നാളെ തിരുവാരൂരിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിന്റെ 11-ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും ഇടത്തരക്കാരുമായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മത്സരപരീക്ഷയ്ക്കായി സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. പരിശീലന ക്ലാസുകൾക്കായി ഇടത്തരക്കാരായ കുടുംബങ്ങൾ ചെലവഴിക്കുന്ന തുക ലാഭിക്കാൻ ഇതിലൂടെ കഴിയും. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ പരിശീലനം നൽകാൻ സർക്കാർ തീരുമാനിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: വിഭിന്ന പരീക്ഷകൾക്ക് ഫ്രീ ഓൺലൈൻ കോച്ചിംഗ് ഹമനെ കർനെ കാ നിർണയ കിയാ ഹൈ. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഹൈ ഹമാരെ പാസ്, ഉത്തമ ടാലന്റ് ഹൈ, ടീച്ചേഴ്സ് ഹൈ. ഉൻ സംസാധനോ കോ ജോഡ് കർകെ ഹം ദേശ് കെ നൌജവാനോ കോ ഫ്രീ കോച്ചിംഗ് ദേനെ കാ ഏക് പൂരാ നെറ്റ്വർക്ക് ഹം ഖഡാ കർനെ വാലേ ഹൈ.
0: പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി മാഫിയയ്ക്ക് വളരാനാകില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി പിടികൂടാൻ സഹായിക്കുന്ന രഹസ്യവിവരങ്ങൾ കൈമാറാൻ ജനങ്ങൾക്കുണ്ടായ ധൈര്യമാണ് തൂഫാന്റെ വിജയത്തിന് കാരണമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. ഓണാഘോഷത്തിന്റെ മറവിൽ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയുണ്ടാകും. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് തൂഫാൻ ഐ ഉടൻ ആരംഭിക്കുമെന്നും ഈ നിരീക്ഷണ സംവിധാനം വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് രക്ഷിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. തൃപ്പൂണിത്തുറയെ പൈതൃക നഗരിയാക്കി അത്തച്ചമയത്തിന്റെ മുഴുവൻ പാരമ്പര്യത്തെയും കാത്തുസൂക്ഷിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത്തച്ചമയം എക്കാലത്തും മതസൌഹാർദ്ദത്തിന്റെ സന്ദേശമാണ് നൽകിയതെന്നും ഇത് കാത്തുസൂക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
2: ഇതൊരു മതസൌഹാർദ്ദത്തിന്റെ ആ ഒരുമ വിളിച്ചോതുന്ന ഒന്നുകൂടിയായിരുന്നു. രാജാവ് തുടങ്ങിയ കാലത്ത് തന്നെ മുസ്ലിം പ്രതിനിധിയായി നെട്ടൂരിലെ തങ്ങൾ നമ്മുടെ കരിങ്ങാച്ചിറ കത്തനാർ ചെമ്മ

0: നരയൻ കൊച്ചി രാജ്യത്തിന്റെ നാവികസേനാ തലവനായിരുന്നു. ഈ ഘോഷയാത്രയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ എത്രയോ പതിറ്റാണ്ടുകൾക്ക് അപ്പുറവും കൊച്ചി രാജ്യവും ഈ തൃപ്പൂണിത്തുറയും മതസൗഹാർദ്ദത്തെ കുറിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്ന ഒരു നാടാണ്. തൃപ്പൂണിത്തുറയെ നമുക്ക് പൈതൃക നഗരമാക്കി ഉയർത്തിക്കൊണ്ടുവരാം.
1: തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന പരിപാടിയിൽ മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. നടൻ ജഗദീഷ് വിശിഷ്ടാതിഥിയായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2000 കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത്. മാവേലി വേഷക്കാരുടെയും പുലികളി, തെയ്യം, വേലകളി, ചെണ്ടമേളം, കാവടിയാട്ടം തുടങ്ങിയ തനത് നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ നടന്ന അത്തച്ചമയ ഘോഷയാത്ര തൃപ്പൂണിത്തുറ നഗരത്തെ ആഘോഷത്തിലാഴ്ത്തി. ചരിത്രവും വർത്തമാനവും മതസൌഹാർദ്ദവും പ്രതിഫലിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത്. അത്തം നഗറിൽ നിന്നാരംഭിച്ച് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് മുന്നിലൂടെ വടക്കേക്കോട്ട വരെ 4 കിലോമീറ്ററാണ് ഘോഷയാത്ര. രാജഭരണകാലത്ത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്ന് കൊച്ചി രാജാവ് പ്രജകളെ കാണാനെത്തുന്ന ചടങ്ങായിരുന്നു അത്തച്ചമയം. മാലിന്യ സംസ്കരണം, തെരുവുനായ ശല്യം തുടങ്ങിയ വിഷയങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം അന്തിമഘട്ടത്തിലാണെന്ന് മന്ത്രി കെ എം ഷാജി. കുടുംബശ്രീ ഹരിതകർമ്മസേന പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ നടപ്പാക്കിയ നഗര സൌന്ദര്യവൽക്കരണത്തിന്റെയും ക്ലോക്ക് ടവറിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യുജിസി നെറ്റ്, സിഎസ്ഐആർ നെറ്റ്, അഖിലേന്ത്യ ഐക്കർ എൻട്രൻസ് പരീക്ഷ, പിഎച്ച്ഡി പരീക്ഷ എന്നിവയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഉത്തരസൂചികകൾ പരാതിയുള്ളവർ ഈ മാസം 18 വരെ യുജിസി നെറ്റ് പോർട്ടൽ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. ഏജൻസിയിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമേ പരിഗണിക്കാവൂ എന്നും ഫലം വെബ്സൈറ്റിലാകും ലഭ്യമാകുക എന്നും എൻടിഎ അറിയിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ചരമദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. ന്യൂഡൽഹിയിലെ സദൈവ് അടൽ സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ സന്നിഹിതരായി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ പ്രചരണാർത്ഥം വിനോദസഞ്ചാര വകുപ്പ് തിരുവനന്തപുരത്ത് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. മാനവീയം വീഥിയിൽ MR ബൈജു MLA റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനപ്രതിനിധികളും കായിക താരങ്ങളും ഉൾപ്പെടെ നിരവധി പേർ റാലിയുടെ ഭാഗമായി. സപ്ലൈകോ ഓണം ഫെയറിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. സാധാരണക്കാരുടെ ഓണാഘോഷത്തിനോടുള്ള കരുതലാണ് സപ്ലൈകോ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലൂടെ വിപണിയിൽ സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ജില്ലാതല ഓണച്ചന്ത കണ്ണൂർ ചൊവ്വയിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 13 ഇനം നിത്യോപയോഗ സാധനങ്ങളാണ് സർക്കാർ സബ്സിഡിയോടെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയിലൂടെ നൽകുന്നത്. പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവുണ്ട്. കൺസ്യൂമർ ഫെഡ് സംഘടിപ്പിക്കുന്ന സഹകരണ ഓണം വിപണി 2026 കാസർകോട് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി KM ഷാജി നിർവഹിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും സഹകരണ മേഖലയുടെ വിപണി ഇടപെടലുകൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കണ്ണൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഓണക്കാലത്തെ ഗതാഗത കുരുക്കും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സമഗ്രമായ ട്രാഫിക് മാനേജ്മെന്റ് പ്ലാൻ നടപ്പിൽ വരുത്താൻ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കണ്ണൂർ ടൗൺ, കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 31 വരെയാണ് ഈ പ്രത്യേക നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും നടപ്പിലാക്കുന്നത്. പൊതുഗതാഗതത്തേക്കാൾ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് വർദ്ധിച്ചതും ഓണം വിപണി സജീവമായതും പയ്യാമ്പലം ബീച്ച് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആളുകളുടെ ഒഴുക്കു കൂടിയതും കണക്കിലെടുത്താണ് പോലീസിന്റെ ഈ അടിയന്തര നടപടി. 23 പ്രധാന ട്രാഫിക് പോയിന്റുകളിലായി 52 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള തിരക്കേറിയ സമയങ്ങളിൽ നഗരത്തിൽ പ്രത്യേക സുരക്ഷയും നിരീക്ഷണവും ഉറപ്പാക്കും.
1: ഡാർവിനിൽ നടന്ന ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ 9 വിക്കറ്റിന്റെ ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. ഓസ്ട്രേലിയയിൽ ബംഗ്ലാദേശിന്റെ ആദ്യ ടെസ്റ്റ് വിജയമാണിത്. 4-ാം ദിവസം 2-ാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 284 റൺസിന് പുറത്തായി. വിജയലക്ഷ്യമായ 57 റൺസ്, 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ബംഗ്ലാദേശ് മറികടന്നു. ഗാലയിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ാം ദിവസത്തെ കളി മഴ മൂലം വൈകുന്നു. ടോസ് നേടി ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ആദ്യ ദിവസം കളി നിർത്തുമ്പോൾ 2 വിക്കറ്റിന് 288 റൺസ് എന്ന നിലയിലാണ്. എസ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം മാഗ്നസ് കാൾസന്. ഫ്രാൻസിലെ പാരീസിൽ നടന്ന മത്സരത്തിൽ ബെലാറഷ്യൻ താരം ഡെന്നിസ് ലസാവിക്കിനെ 2-0 എന്ന സ്കോറിനാണ് കാൾസൺ പരാജയപ്പെടുത്തിയത്. തുടർച്ചയായി 2 തവണയാണ് കാൾസൺ എസ്പോർട്സ് കിരീടം സ്വന്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് പട്ടം പ്ലാമൂട്ടിൽ ഫർണിച്ചർ ഗോഡൌണിന് തീപിടിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. 4 അഗ്നിശമന സേനാ യൂണിറ്റുകളാണ് നിലവിൽ സംഭവസ്ഥലത്തുള്ളത്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. നാളെയാണ് പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ്. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 അടയ്ക്കുന്ന നട ഓണപൂജകൾക്കായി ഈ മാസം 24 വീണ്ടും തുറക്കും. താമരശ്ശേരി അമ്പായത്തോട്ടെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. പരിഹാരത്തിനായി എംഎൽഎമാർ പരിശ്രമിക്കുന്നുണ്ടെന്നും സർക്കാർ പിന്തുണ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലെത്തി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾക്കായി സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി വിൽപ്പന സംഘങ്ങൾക്ക് വളരാനാകില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മാലിന്യ സംസ്കരണത്തിലും തെരുവനായ ശല്യം പരിഹരിക്കുന്നതിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം അന്തിമഘട്ടത്തിലെന്ന് മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് തുടക്കമായി. അത്തച്ചമയത്തിന്റെ പാരമ്പര്യം സർക്കാർ കാത്തുസൂക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓസ്ട്രേലിയക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2 ദിവസത്തെ കളി മഴ മൂലം വൈകുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയില് ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
9: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
10: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനെ രാഷ്ട്രീയ പോരാട്ടമായി കാണാതെ എല്ലാ പാർട്ടികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് ഊഷ്മള സ്വീകരണം. മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ചരമ വാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ സദൈവ് അടലിൽ പുഷ്പാർച്ചന നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജസ്ഥാനിൽ 6,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും. ഓണത്തെ വരവേറ്റ് മലയാളക്കര. തൃപ്പൂണിത്തുറ അത്തച്ചമയം ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. തുടർച്ചയായി 2ാം തവണയും ഇ സ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം നേടി മാഗ്നസ് കാൾസൺ. വാർത്തകൾ വിശദമായി. പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനെ രാഷ്ട്രീയ പോരാട്ടമായി കാണാതെ എല്ലാ പാർട്ടികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകളെ ആദരിക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വരണം. ഇന്ത്യയുടെ നയരൂപീകരണത്തിൽ സംഭാവന നൽകാൻ സ്ത്രീകൾക്ക് അവസരം നൽകണമെന്നും ഡൽഹി ചുവപ്പുകോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ദരിദ്രരും ഇടത്തരക്കാരുമായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരീക്ഷാ പരിശീലനം നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനുള്ള വിപ്ലവകരമായ ചുവടുവയ്പാണിതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിൽ ആശംസകൾ അറിയിച്ച ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിനോടും പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലൂടെ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇസ്രായേലുമായുള്ള സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജെറുസലേമിലെ കോട്സ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഇന്ത്യ ഇസ്രായേൽ സൌഹൃദ പാലം ത്രിവർണ പതാകയുടെ നിറങ്ങളിൽ അലങ്കൃതമായി. ഇതിന്റെ ദൃശ്യം ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമമായ എക്സിൽ പങ്കിട്ടു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉറച്ച പ്രതീകമാണ് ഇത് തെളിയിക്കുന്നതെന്ന് എംബസി അറിയിച്ചു. ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൂര്യപഥ് തിരങ്ക ആഗോള റിലേ പരിപാടി സമാപിച്ചു. ഇതാദ്യമായാണ് വിവിധ സമയ മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ഇത്തരമൊരു സംരംഭം സംഘടിപ്പിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ഫിജിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് ആരംഭിച്ച സൂര്യപഥ് തിരങ്ക റിലേ ലോകമെമ്പാടും ഇന്ത്യൻ ദേശീയ പതാകയുടെ ചൈതന്യം പകർന്നു നൽകി. സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ പതാക ഉയർത്തിയതോടെയാണ് റിലേ സമാപിച്ചത്. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തെയും റിലേ അടയാളപ്പെടുത്തി. 54 രാജ്യങ്ങളിലൂടെയാണ് സൂര്യപഥ് തിരങ്ക റിലേ കടന്നുപോയത്. ഇന്ത്യൻ സമൂഹത്തെയും ഇന്ത്യയുടെ സുഹൃത് രാജ്യങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന് തുടക്കമായി. ചെന്നൈ വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നേതൃത്വത്തിൽ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള സ്വീകരണം നൽകി. ഇന്നും നാളെയുമായി ചെന്നൈ, തിരുവാരൂർ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ നടക്കുന്ന വിവിധ അക്കാദമിക് അനുസ്മരണ സാഹിത്യ പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. വാജ്പേയിയുടെ സമാധി സ്ഥലമായ ന്യൂഡൽഹിയിലെ സദൈവ് അടലിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ്, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ തുടങ്ങിയവരും വാജ്പേയിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. 2015 രാജ്യം ഭാരത രത്ന പുരസ്കാരം നൽകി ആദരിച്ച വാജ്പേയി 2018 ഓഗസ്റ്റ് 16 വിടവാങ്ങിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജസ്ഥാനിലെ അൽവാർ സരസ് ഡയറി കോംപ്ലക്സിൽ പുതിയ ഡയറി പ്ലാന്റിന്റെ തറക്കല്ലിടൽ ഇന്ന് നിർവഹിക്കും. രാജസ്ഥാനിലെ 17 ജില്ലകളിലായി 6,262 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും ഇതോടൊപ്പം ഓൺലൈനായി അദ്ദേഹം നിർവഹിക്കും. റോസ്ഗാർ ഉത്സവിന്റെ ഭാഗമായി പുതുതായി നിയമിതരായ 10,500ലധികം ഉദ്യോഗസ്ഥർക്ക് നിയമന ഉത്തരവുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. 12ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. യോഗത്തിന് മുന്നോടിയായി പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പിന്റെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ നടക്കും. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്ന യു ജി സി നെറ്റ് പരീക്ഷയിലെ 84 വിഷയങ്ങൾക്കായുള്ള താൽക്കാലിക ഉത്തരസൂചികകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. ഇത് സംബന്ധിച്ച പരാതികൾ ഔദ്യോഗിക യു ജി സി നെറ്റ് പോർട്ടൽ വഴി ഈ മാസം 18 വരെ അറിയിക്കാവുന്നതാണ്. ഓരോ ചോദ്യത്തിനും 200 രൂപ പ്രോസസിംഗ് ഫീസ് ബാധകമായിരിക്കുമെന്ന് എൻ ഡി എ വ്യക്തമാക്കി. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളെക്കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനായി സമിതിയെ നിയോഗിച്ചതായും എൻ ഡി എ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയം ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ ഒരുക്കിയ അത്തം നഗറിൽ രാവിലെ അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. ചലച്ചിത്ര താരം ജഗദീഷ് വിശിഷ്ട അതിഥിയായി. 2000 കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. ഗാലയിൽ ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ കളി മഴമൂലം വൈകുന്നു. ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ഒന്നാം ദിവസം കളി നിർത്തുമ്പോൾ 2 288 റൺസ് എന്ന നിലയിലാണ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് നാളെ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ തുടക്കമാകും. 2009 പതിപ്പിന് ശേഷം ഇന്ത്യ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 23 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. വനിതാ സിംഗിൾസിൽ മുൻ ലോക ചാമ്പ്യൻ പി സിന്ധു ഇന്ത്യയ്ക്കായി കളത്തിലിറങ്ങും. ജപ്പാൻ ഓപ്പൺ നേടിയതിനുശേഷം 6 ലോക ചാമ്പ്യൻഷിപ്പ് മെഡലാണ് പി സിന്ധു ലക്ഷ്യമിടുന്നത്. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷ. യുവതാരം ആയുഷ് ഷെട്ടി, പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി, വനിതാ ഡബിൾസ് സഖ്യമായ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് എന്നിവരും ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയാണ്. ലോക ചാമ്പ്യൻഷിപ്പിൽ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യ ഇതുവരെ മെഡൽ നേടിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തുടർച്ചയായി രണ്ടാം തവണയും ഇ സ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം നേടി മാഗ്നസ് കാൾസൺ. ഫ്രാൻസിലെ പാരീസിൽ നടന്ന മത്സരത്തിൽ ബെലാറഷ്യൻ താരം ഡെനിസ് ലസാവയിനെ 2-0 എന്ന സ്കോറിന് കാൾസൺ പരാജയപ്പെടുത്തി. ഓണാഘോഷത്തിന്റെ മറവിൽ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് തൂഫാൻ ഐ ഉടൻ ആരംഭിക്കുമെന്നും ഈ നിരീക്ഷണ സംവിധാനം വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് രക്ഷിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി മാഫിയയ്ക്ക് വളരാനാകില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെ നടക്കും. രാജ്യത്തെ ചെറുകിട നികുതിദായകരുടെ വിദേശ ആസ്തികൾ വെളിപ്പെടുത്തൽ പദ്ധതി നിയമങ്ങൾ 2026 പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഈ പദ്ധതി പ്രകാരം ചെറുകിട നികുതിദായകർക്ക് അവരുടെ വിദേശ ആസ്തികൾ സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തുന്നതിനുള്ള അവസാന തീയതി ഈ വർഷം December 31. ഈ തീയതിക്ക് ശേഷം വെളിപ്പെടുത്തലുകൾ സമർപ്പിക്കാൻ കഴിയില്ല. 2026 ധനകാര്യ നിയമത്തിന്റെ 4 അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്ന ഒറ്റത്തവണ സ്വമേധയാ വെളിപ്പെടുത്തൽ പദ്ധതി പ്രകാരമാണ് നടപടി. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശ്രീരാമകൃഷ്ണൻ മതത്തെ വെറും വിശ്വാസമാക്കി മാത്രമല്ല സേവനത്തിനും മനുഷ്യക്ഷേമത്തിനുമുള്ള ഒരു മാധ്യമമാക്കി മാറ്റിയെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഡീഷയിൽ പ്രളയം തുടരുന്നു. തരാണി നദിയിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജാജ്പൂർ ജില്ലയിലെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. ഭദ്രക് ജില്ലയിൽ ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്. അതിനിടെ സലാണ്ടി, ഗൻഗുട്ടി, കൊച്ചില നദികളിൽ ജലനിരപ്പ് ഉയർന്നുവരുന്നത് ഭദ്രകിൽ വെള്ളപ്പൊക്ക ഭീഷണി വർദ്ധിപ്പിച്ചു. പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനെ രാഷ്ട്രീയ പോരാട്ടമായി കാണാതെ എല്ലാ പാർട്ടികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന് ഊഷ്മള സ്വീകരണം. മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ സദൈവ് അടലിൽ പുഷ്പാർച്ചന നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജസ്ഥാനിൽ 6,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും. ഓണത്തെ വരവേറ്റ് മലയാളക്കര. തൃപ്പൂണിത്തുറ അത്തച്ചമയം ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. തുടർച്ചയായി രണ്ടാം തവണയും ഇ സ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം നേടി മാഗ്നസ് കാൾസൺ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: നിമിഷവും കേൾക്കൂ ഏക റേഡിയോ 91.2.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: അല്ലേ, താനെന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ട് പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
4: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
4: നടത്താം. മെടുക്കി
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
7: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
9: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
7: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: You're listening to Enter Radio 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ?
7: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
8: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി, EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
10: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
9: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
8: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
11: ബമ്പർ സമ്മാനമായി 20 കിയാ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
8: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
12: Stay tuned, Radio 91.2.

0: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചൊല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം. മെടുക്കി
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
7: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകൾ.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
0: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
4: എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.
5: അരി ഒക്കെ വിവേ

0: താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
0: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരേവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും, ബുള്ളറ്റിന് 150 രൂപ, സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ, ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻതെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
0: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
7: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
6: കൊഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
5: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
12: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: അറബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
1: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണ നടത്തുന്നത്.
1: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
1: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
5: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
0: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. September 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
6: Stay tuned, Radio 91.2.

0: കണക്ട് ആയോ?
1: ഏ ആയിട്ടില്ല, വെയിറ്റ്, കണക്ട് ആകുന്നു. മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
0: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
8: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി. സരിഗമ കാർവാണ്ട
1: പോലെ പറയട്ടെ.
2: പറയട്ടെ.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് അലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് അലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻതെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.

0: ബാർബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ്ണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഈശോ ചേട്ടൻ വന്നിട്ട് ഒത്തിരി
1: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

0: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽകുമാർ.
1: കാലാന്തരം.
0: സ്വാതന്ത്ര്യത്തിന്റെ മറ്റൊരു ആഘോഷം കൂടിക്കടന്നു പോകുന്ന ദിനങ്ങളിലാണ് നാം ഏവരും. സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം പൂർണമായും എല്ലാവർക്കും ലഭിച്ചോ എന്നുള്ളത് എന്നും ഒരു ചർച്ചാ വിഷയമാണ്. എന്നാൽ 1947 നിന്ന് 2026 ആഗസ്റ്റ് 15 കടന്നു പോകുമ്പോഴേക്കും നാം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഉപയോഗങ്ങളെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യം വികസിക്കുന്നു. ജനങ്ങളുടെ പട്ടിണിയും തൊഴിലില്ലായ്മയും ഒക്കെ പരിഹരിക്കാൻ നല്ലൊരു പങ്ക് വരെ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടുതൽ വികസനത്തിന്റെയും വളർച്ചയുടെയും പടവുകൾ കയറാൻ നമ്മുടെ രാജ്യത്തിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം. സ്വാതന്ത്ര്യത്തിന്റെ നിറവെളിച്ചം എല്ലായിടങ്ങളിലേക്കും പകരുന്ന പൂർണമായ ചന്ദ്രികയിൽ തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥ നമ്മുടെ മുഴുവൻ ജനങ്ങൾക്കും അനുഭവപ്പെടട്ടെ. സ്വാതന്ത്ര്യദിനത്തിന് മറ്റൊരു സന്ദേശം കൂടി നമ്മോട് പങ്കുവെക്കാനുണ്ട്. വൃത്തിയുള്ള നാട് എന്ന ആശയം കൂടി ഇത്തവണ സ്വാതന്ത്ര്യദിനത്തിനോടൊപ്പം ജനങ്ങളുടെ ഇടയിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. എല്ലാവരും സമ്പൂർണ്ണ ശുചിത്വ പരിപാടികളിൽ പങ്കെടുക്കാനും സർക്കാർ നമ്മോട് പറയുന്നുണ്ട്. നാടും നഗരവും വീടുകളും നമ്മുടെ ഗ്രാമവും നഗരങ്ങളും എല്ലാം സൗന്ദര്യപൂർണമായ ശുചിത്വം നിറഞ്ഞ വഴികളും വീടുകളും ഓഫീസുകളും സ്കൂളുകളും കൊണ്ട് നിറയട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാം. വൃത്തിയെക്കുറിച്ച് നല്ല ധാരണ നമ്മുടെ ജനങ്ങളിൽ ഉണ്ടാകട്ടെ. ഓരോ പ്രവർത്തനത്തിലും ശുചിത്വത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യട്ടെ. പരസ്പരം ശുചിത്വ ബോധത്തെക്കുറിച്ച് സംസാരിക്കട്ടെ. മറ്റുള്ളവരെ അതിനായി പ്രേരിപ്പിക്കട്ടെ. ഒരു വർഷം കുറഞ്ഞത് 100 മണിക്കൂറുകളെങ്കിലും നാം ശുചിത്വപൂർണമായ നാടിനു വേണ്ടി സ്വമേധയാ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങണമെന്ന് നമ്മോട് സർക്കാർ ആവശ്യപ്പെടുന്നു. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനും ആവശ്യപ്പെടുന്നു. അതിനൊക്കെ കൈകോർത്ത് നിന്നുകൊണ്ട് സ്വച്ഛതയുടെ വൃത്തിയുടെ പടവുകൾ ഓരോന്നായി ചവിട്ടിക്കയറാനുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിൽ നമുക്കെല്ലാവർക്കും പങ്കെടുക്കാമെന്ന് കാലാന്തരത്തിൽ അറിയിക്കുന്നു. രാജ്യാന്തര പ്രശസ്തനായ ഒരു ആണവ ശാസ്ത്രജ്ഞൻ നമ്മെ വിട്ടുപോയി. MB പരമേശ്വരൻ 91 വയസ്സിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയത്. ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞനായിരുന്നു ഒരു കാലത്ത് അദ്ദേഹം. ലാബുകൾക്കും ക്ലാസ് മുറികൾക്കും അപ്പുറം ശാസ്ത്രത്തെ ജനകീയമാക്കുന്നതിൽ, ജനങ്ങൾക്ക് പൂർണമായും പ്രയോജനപ്പെടുത്തുന്നതിൽ ഒക്കെ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ജനങ്ങളിൽ ശാസ്ത്രീയ മനോഭാവം വളർത്തുന്നതിനും അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. തനിക്ക് ആവുന്ന കാലം മുഴുവൻ രാജ്യത്തെ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തെ ജനങ്ങളിലേക്ക് പൂർണമായും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു അദ്ദേഹം മുഴുകിയത്. ലോകപ്രശസ്തനായ ആണവ ശാസ്ത്രജ്ഞൻ, മികച്ച എഴുത്തുകാരൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരിൽ ഒരാൾ, ഭാരത് ജ്ഞാൻ വിജ്ഞാൻ സമിതിയുടെ പ്രവർത്തകൻ, ഓൾ ഇന്ത്യ പീപ്പിൾസ് സയൻസ് നെറ്റ്വർക്കിന്റെ പ്രവർത്തകൻ, കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരിൽ പ്രധാനി, അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു തൃശൂരിൽ 1956 ജനിച്ച ശ്രീ MB പരമേശ്വരൻ. തിരുവനന്തപുരത്തെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം കരസ്ഥമാക്കി. അദ്ദേഹം 1965 മോസ്കോയിലെ പവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിലാണ് PhD നേടിയത്. തുടർന്നാണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ശാസ്ത്രജ്ഞനായി ചേർന്നത്. കേരളത്തിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും അദ്ദേഹം കുറെ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ലാബുകൾ വിട്ട്, ക്ലാസ് മുറികൾ വിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ശാസ്ത്ര പ്രചരണവും ശാസ്ത്രീയ മനോഭാവം വളർത്തലും ലക്ഷ്യമാക്കി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. 1990s മധ്യഭാഗത്ത് ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ അജണ്ട രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചിരുന്നു. ജ്യോതിശാസ്ത്രം, ഗണിതം, രാഷ്ട്രീയം, അറ്റോമിക് സയൻസ്, സാമൂഹിക ശാസ്ത്രം, പരിസ്ഥിതി ശാസ്ത്രം, അങ്ങനെ നിരവധി മേഖലകളിൽ തന്റേതായ ബുദ്ധിയും കഴിവും ഉപയോഗപ്പെടുത്തുകയും യുക്തിസഹമായ ചിന്തയ്ക്കും ശാസ്ത്രീയ അവബോധം വളർത്തുന്നതിനുമൊക്കെ അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അത്തരത്തിൽ വളരെ ജനകീയനായ സന്നദ്ധതയോടുകൂടി കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ച വലിയൊരു വ്യക്തിയെ കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് കാലാന്തരത്തിന്റെ ആദരാഞ്ജലികൾ അറിയിക്കട്ടെ. ഒരു പഴയ ട്രെയിൻ യാത്രയെക്കുറിച്ച് പറയാം. വായനയിൽ അവിചാരിതമായി കടന്നു വന്നതാണ്. ഏകദേശം 27 km മാത്രമേ ആ ട്രെയിൻ യാത്ര ചെയ്യുന്നുള്ളൂ. എന്നാൽ ആ യാത്രയ്ക്ക് അന്ന് 2 മണിക്കൂറിലധികം എടുക്കുമായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ ആ പാസഞ്ചർ ട്രെയിനിനെ ഒരു കോമഡിയായി ലോകത്തിലെ ഏറ്റവും പതുക്കെ ഓടുന്ന പാസഞ്ചർ വണ്ടി എന്ന് വിളിച്ചിരുന്നു. എന്നാൽ ആ മെല്ലെപ്പോക്കിന് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ടായിരുന്നു. പാലങ്ങൾ കടന്ന് വിശാലമായ കാവേരി നദിക്ക് മുകളിലൂടെ പതുക്കെ ആ ട്രെയിൻ അങ്ങനെ കടന്നുപോകും. ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ വൈറലായിരിക്കുന്നു. ആരോ പോസ്റ്റ് ചെയ്തതാണ്. ഏതോ കാലത്ത് അവരുടെ കയ്യിലെ ക്യാമറ ഉപയോഗിച്ച് അവർ എടുത്തതാകും. തമിഴ്നാട്ടിലെ കാവേരി നദിയുടെ മുകളിലൂടെയാണ് ട്രെയിൻ കുറെ ദൂരം കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ നദിയുടെ വിശാലതയും തിരുച്ചി നഗരത്തിന്റെ ദൃശ്യങ്ങളും അതിനപ്പുറം ഉയർന്നു നിൽക്കുന്ന മലൈക്കോട്ടെ എന്ന പാറക്കൂട്ടങ്ങളെയും ഒക്കെ നമുക്ക് ഒരേ ഫ്രെയിമിൽ കാണാൻ കഴിയും. ഇന്നും തിരുച്ചിറപ്പള്ളി റെയിൽവേയുടെ ഭൂപടത്തിൽ ഈ സ്ഥലങ്ങൾക്കും സ്റ്റേഷനുകൾക്കുമൊക്കെ പ്രാധാന്യമുണ്ട്. കൽക്കരി വണ്ടി പിന്നീട് ഡീസൽ വണ്ടിയായി മാറി അവിടെ നിന്നും വൈദ്യുതിയിലേക്കും മാറ്റം വന്നു. റെയിൽവേ മീറ്റർ ഗേജിൽ നിന്ന് ബ്രോഡ് ഗേജായി മാറി. അങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ടായി ഈ പാതയിലൂടെ. ട്രെയിനുകൾ മാറി, ലോക്കോമോട്ടീവുകൾ മാറി, പുതിയ കോച്ചുകൾ വന്നു, പാളങ്ങളെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യകൾക്ക് മാറ്റം വന്നു. പക്ഷേ കാവേരി പാലത്തിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങൾക്ക് വലിയ മാറ്റമില്ല. പ്രകൃതി അവിടെ അത്ര മനോഹരമായി നിൽക്കുന്നു. അതാണ് ഇന്നും ആ പഴയ ഫോട്ടോയെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു പഴയകാല റെയിൽവേ കഥ പോലെ വികസിപ്പിക്കാവുന്ന ലാൽഗുഡി പാസഞ്ചറിന്റെ കഥയാണ് കാലാന്തരത്തിൽ പറഞ്ഞത്. ട്രെയിനും മാറി, കാലം മാറി, പക്ഷേ കാവേരി നദിയുടെ സൗന്ദര്യത്തിന് മാറ്റമൊന്നുമില്ല. അതിനു മുകളിലൂടെ ലാൽഗുഡി പാസഞ്ചർ ഇപ്പോഴും കടന്നു പോകുന്നു. കാലാന്തരത്തിൽ നമുക്ക് ഒരു ഗാനം കേൾക്കാം. കാലാന്തരം അതിനുശേഷം തുടരും.

0: കാലാന്തരം.
1: പരസ്യം ചെയ്യൽ ഒരു വലിയ കലയാണ്, ഒരു വലിയ മാധ്യമമാണ്, ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അങ്ങനെ പലതുമുണ്ട് പരസ്യം ചെയ്യലിന്റെ പിന്നാമ്പുറങ്ങളായും പിൻകഥകളായും ചേർത്ത് വെക്കാവുന്ന കഥകളായും ഒക്കെ. സോഷ്യൽ മീഡിയയിൽ ഹാർപ്പർ കോളിൻസ് എന്ന് പറയുന്ന പുസ്തകശാലക്കാരൻ അടുത്തിടെ ഒരു പുസ്തകത്തെ പറ്റി പരസ്യം ചെയ്തു. അത് വളരെ ശ്രദ്ധേയമായി. കേശവ് എന്ന ഒരു ജീവനക്കാരനെ തന്നെ അവർ ഒരു പുസ്തകക്കള്ളനായി പ്രഖ്യാപിച്ചു. എങ്ങനെയെങ്കിലും പ്രചാരം നേടണമല്ലോ, പരസ്യം ശ്രദ്ധിക്കപ്പെടണമല്ലോ. നൂറുകണക്കിന് മീഡിയകളും പരസ്യചിത്രങ്ങളും റീലുകളും അങ്ങനെ കണ്ടുപോകുന്ന കാലത്ത് എങ്ങനെയും ശ്രദ്ധ പിടിക്കാൻ വ്യത്യസ്തങ്ങളായ പരസ്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പ്രശസ്തമായ ഹാർപ്പർ കോളിൻസ് പുസ്തകശാല ഒരു പരസ്യം നൽകുകയുണ്ടായി. കേശവ് എന്ന ജീവനക്കാരനോട് അവരാവശ്യപ്പെടുന്നു, ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് മോഷ്ടിച്ച പുസ്തകങ്ങൾ തിരികെ കൊണ്ടുവരൂ എന്നാണ്. വാണ്ടഡ് പോസ്റ്റർ എന്ന രീതിയിലാണ് പരസ്യം ചെയ്തിരിക്കുന്നത്. പുസ്തകങ്ങളെക്കുറിച്ച് പോസ്റ്റിട്ടാൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരണം മോശമാണ്. അതാണ് ഇത്തരത്തിൽ ഒരു രസകരമായ പരസ്യം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത്. അപവാദം പറയൽ, രസകരമായ ഗോസിപ്പിങ്, തട്ടിപ്പുകൾ, ക്രൈം കഥകൾ, ഇവയ്ക്കൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഡിമാൻഡ്. അങ്ങനെയുള്ള പോസ്റ്റുകളെ അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അത്തരത്തിൽ ഒരു പരസ്യം അവർ ചെയ്തതാണ്. യഥാർത്ഥത്തിൽ കേശവ് പുസ്തകമൊന്നും മോഷ്ടിച്ചിട്ടില്ല. അയാൾ അങ്ങനെ ചെയ്തു എന്നും അതിനുവേണ്ടി വ്യത്യസ്തമായ രീതിയിൽ ഒരു പോസ്റ്റിട്ടുകൊണ്ട് കമ്പനി കൂടുതൽ ആളുകളിലേക്ക് അവരുടെ പുസ്തകത്തെ എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അത്രേ. നമ്മുടെ നാട്ടിലും ചില എഴുത്തുകാരും പ്രസാധകശാലകളുമൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാറുണ്ട്. ഏത് വിധേനയും ആളുകളെ ആകർഷിക്കാനുള്ള തന്ത്രങ്ങൾ, ആ പെടാപ്പാടുകളിലാണ് ഇന്ന് ലോകത്തെ എല്ലാ മനുഷ്യരുമെന്ന് തോന്നിപ്പോകും സോഷ്യൽ മീഡിയ കണ്ടാൽ. അങ്ങനെ സ്വന്തം ജീവനക്കാരനെ പുസ്തകകള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് പുസ്തകത്തിന്റെ പ്രമോഷൻ നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് ചില എഴുത്തുകാർ തമ്മിലുള്ള പരസ്പര പഴിചാരലുകളൊക്കെ ഇത്തരത്തിൽ അവരുടെ പുസ്തകങ്ങളെ കൂടുതൽ വിറ്റഴിപ്പിക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണോ എന്ന് തോന്നിപ്പിക്കുന്നത്. ഒരുപക്ഷെ കാലാന്തരത്തിന് അങ്ങനെ തോന്നിയതാകാം. നാടകപ്രിയർക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു വാർത്ത കാലാന്തരത്തിൽ പറയാം. 26 വർഷങ്ങൾക്ക് ശേഷം അശ്വമേധം എന്ന നാടകം KPAC തന്നെ വീണ്ടും അവതരിപ്പിക്കുന്നു എന്ന് പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നിരിക്കുന്നു. എത്രയോ തലമുറകൾ മലയാളി നാടകലോകം ആസ്വദിച്ച നാടകങ്ങളിലൊന്നാണ് അശ്വമേധം. 1950-60 കാലങ്ങളിൽ കേരളത്തിൽ പടർന്നു പിടിച്ച കുഷ്ഠരോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾ പേറി നടന്ന, മനുഷ്യരാൽ വെറുക്കപ്പെട്ട നമ്മുടെ സഹജീവികളുടെ എല്ലാ വിഷമങ്ങളെയും ചിത്രീകരിച്ച നാടകമായിരുന്നു തോപ്പിൽ ഭാസിയുടെ രചനയിൽ സംവിധാനത്തിൽ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് എന്ന KPAC 1962 അവതരിപ്പിച്ച അശ്വമേധം നാടകം. തുടർച്ചയായി ഒരുപാട് കാലം അവർ തന്നെ വേദിയിൽ ഈ നാടകം അവതരിപ്പിച്ചു. ആ നാടകത്തിലെ പ്രശസ്തമായ ഒരു ചോദ്യമുണ്ട്, രോഗം വരുന്നത് ഒരു കുറ്റമാണോ? ഒരാളും അങ്ങനെ രോഗം വരാൻ ആഗ്രഹിക്കുന്നില്ല. ബാക്ടീരിയകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും വൈറസുകളുടെ ആക്രമണങ്ങളിലൂടെ നിസ്സഹായരായ മനുഷ്യർക്ക് രോഗങ്ങൾ വന്നു കയറുന്നു. രോഗം ഒരിക്കലും ആരും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ മനുഷ്യരിലേക്ക് അത് എത്തിച്ചേരുകയാണ്. നൂർനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ കുഷ്ഠരോഗികളുമായി തോപ്പിൽ ഭാസി നേരിട്ട് സംസാരിക്കുകയും അവരുടെ അനുഭവങ്ങൾ അറിയുകയും ചെയ്തതിലൂടെയാണ് ഈ നാടകം പിറവിയെടുത്തത്. 1957 കാലത്തൊക്കെ കുഷ്ഠരോഗികളായ ആളുകൾ നിരത്തിലൂടെ നടക്കുക, പൊതുസ്ഥലങ്ങളിൽ പോകുക ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ലെപ്രസി ചികിത്സയ്ക്കായി പ്രത്യേകമൊരു ആശുപത്രി സർക്കാർ തുടങ്ങിയത്. അവിടെ ചികിത്സിക്കാൻ ഈ രോഗം ബാധിച്ചവരെയെല്ലാം നിർബന്ധിതമായി സർക്കാർ എത്തിക്കുകയും ഈ രോഗത്തെ പടർന്നു പിടിക്കുന്നതിൽ നിന്ന് നന്നായി നിയന്ത്രിക്കുകയും ചെയ്ത കാലമുണ്ട്. 1967 അശ്വമേധം പ്രേംനസീർ, സത്യൻ, ഷീല തുടങ്ങിയ പ്രഗത്ഭരായ അന്നത്തെ നടീനടന്മാരെ വെച്ചുകൊണ്ട് തോപ്പിൽ ഭാസി, എ വിൻസെന്റ് എന്നിവരുടെ 1967 അശ്വമേധം മലയാളത്തിലെ സിനിമയായി മാറി. തോപ്പിൽ ഭാസിയുടെ രചനയിൽ വിൻസെന്റ് മാഷാണ് ചിത്രം സംവിധാനം ചെയ്തത്. നിരവധി പാട്ടുകൾ കൊണ്ട് സമ്പന്നമായ നാടകമായിരുന്നു അശ്വമേധം. അങ്ങനെ ഒരു കാലത്തിന്റെ സാംസ്കാരിക സ്മരണയും മലയാളികളെ ഭയപ്പെടുത്തിയ കുഷ്ഠരോഗമെന്ന മാരകമായ രോഗത്തെ അടിച്ചമർത്താൻ കഴിഞ്ഞതിന്റെയും ഓർമ്മകൾ പങ്കുവെക്കുന്ന ആ നാടകം 26 വർഷം മുൻപ് വരെ KPSC അവതരിപ്പിച്ചിരുന്നതാണ്. അവർ വീണ്ടും അത് വേദിയിലേക്ക് എത്തിക്കുന്നു എന്നതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. കാലാന്തരത്തിൽ അശ്വമേധം നാടകത്തിലെ ഒരു ഗാനം കൂടി നമുക്ക് കേൾക്കാം.

0: കാലാന്തരം.
1: കൊച്ചിയിൽ നിന്നുള്ള ഒരു വാർത്ത വളരെ സന്തോഷം സൃഷ്ടിക്കുന്നതാണ്. കൊച്ചിയിൽ ധാരാളം കോൺക്ലേവുകളും പ്രദർശനങ്ങളും സാംസ്കാരിക പരിപാടികളും ഒക്കെ നടക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി സർഗാത്മകതയുടെ നഗരം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കൊച്ചിൻ നഗരസഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്രേ. അടുത്ത വർഷം അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിന്റെ കലകൾ, ഡിസൈൻ, ക്രാഫ്റ്റ് ആൻഡ് കൾച്ചർ ഇവയെല്ലാം ലോകമെമ്പാടുമുള്ള കലാകാരന്മാരെയും കൂടി വിളിച്ചു കൂട്ടിക്കൊണ്ട് സർഗാത്മകമായ ചിന്തകൾക്ക് ഇടം നൽകുന്ന രീതിയിലേക്ക് മാറ്റാൻ കൊച്ചിയിലെ നഗരസഭ തീരുമാനിച്ചിരിക്കുന്നു. കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ബോസ് കൃഷ്ണമാചാരി ഈ പദ്ധതിയോടൊപ്പം സഹകരിക്കുന്നു എന്ന് അറിയുന്നു. ഇനി കൊച്ചി നഗരത്തിൽ ധാരാളം പ്രദർശനങ്ങൾ, മനോഹരമായ ദൃശ്യവിസ്മയങ്ങൾ, സംസ്കാരത്തിന്റെയും കലയുടെയും ആഘോഷങ്ങളൊക്കെ കാണാൻ കഴിയുമത്രേ. അങ്ങനെ കൊച്ചി പഴയ കൊച്ചിയല്ല, കൊച്ചി വളരെ മാറാൻ പോകുന്നു എന്നുള്ള വാർത്ത വളരെ സന്തോഷകരമാണെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. കാരണം വൃത്തിഹീനമായ നഗരവഴികൾ ആയിരുന്നു കൊച്ചിയിലെ പലയിടങ്ങളും, അവയൊക്കെ മാറുന്നു. അവിടെ നിന്നുള്ള ദുർഗന്ധമില്ലാതെയാകുന്നു കൊച്ചിയിലെ നഗരവഴികൾ. സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും മാതൃകകളായി മാറാൻ പോകുന്നു എന്നതിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ടെ. പ്രശസ്തനായ ഒരു അഷ്ടപതി കലാകാരൻ ഓർമ്മയായിട്ട് 30 വർഷം കഴിയുന്നു. പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. 1916 ഞരളത്ത് രാമപൊതുവാൾ അഷ്ടപതി കലാകാരനായിരുന്നു, പ്രശസ്തനായിരുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന സോപാന സംഗീതത്തെ എല്ലാ ജനങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ ജനകീയമാക്കിയ കലാകാരനായിരുന്നു ഞരളത്ത് രാമപൊതുവാൾ. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് തന്നെ സോപാനം എന്നാണ്. ചില ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ചില സിനിമകളിൽ അരവിന്ദന്റെ തമ്പ്, ജോൺ അബ്രഹാമിന്റെ അമ്മയറിയാൻ തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയ ഹ്രസ്വചിത്രവുമുണ്ട്. മങ്കട രവിവർമ്മയാണ് അത് ഒരുക്കിയത്. അദ്ദേഹത്തിന്റെ മകനും പ്രശസ്തനാണ് ഞരളത്ത് ഹരിഗോവിന്ദൻ. ധാരാളം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മഹാനായ പ്രതിഭാശാലിയായ ആ കലാകാരനെ കാലാന്തരത്തിൽ ഓർക്കുന്നു. അദ്ദേഹം അവതരിപ്പിച്ച സോപാന സംഗീതത്തിന്റെ ഏതാനും ഭാഗങ്ങൾ കൂടി കാലാന്തരത്തിൽ നമുക്ക് കേൾക്കാം.

ആദ്യമായിട്ട് സോപാന സമ്പ്രദായത്തിൻ്റെ ഗണപതി ഗീതം സരസ്വതി ഗീതം പ്രത്യേകമുണ്ട്. പിന്നെ നിങ്ങൾ ആവശ്യമുള്ളത് എനിക്ക് അറിവുള്ളതിൽ പാടാം. അതാണ് ഭാഗവതയുടെ ഉദ്ദേശം പ്രത്യേകിച്ചത്.

0: അവതാരം.
1: പ്രശസ്തമായ ഒരു ഐറിഷ് പഴഞ്ചൊല്ല് പറയാം. അതിങ്ങനെയാണ്, മലയിൽ നിന്നുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ മുഴുവൻ മലയെയും നിങ്ങൾ വിവാഹം കഴിക്കുന്നു. അതായത്, നമ്മൾ ഏത് പ്രദേശത്ത് നിന്നാണോ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത്, ആ സ്ഥലത്തെ മുഴുവൻ കാര്യങ്ങളെയും നമ്മൾ അതിനോടൊപ്പം കൂടെ കൂട്ടുകയും ജീവിതമാകെ കൊണ്ടു നടക്കുകയും ചെയ്യേണ്ടി വരുമെന്നാണ് അർത്ഥം. അതാണ് ഈ ഐറിഷ് പഴഞ്ചൊല്ലിന്റെ പിന്നിലുള്ളത്. ഒരിക്കൽ കൂടി അത് പറയാം. മലയിൽ നിന്നുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ മുഴുവൻ മലയെയും നിങ്ങൾ വിവാഹം കഴിക്കും. ഈ പഴഞ്ചൊല്ലോടെ കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി സുനിൽകുമാർ. കാലാന്തരം എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8:00, ബുധനാഴ്ചകളിൽ രാവിലെ 9:00. നന്ദി, നമസ്കാരം.

0: കാലം വല്ലാത്തൊരു സംഗതിയാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ടോ, നമ്മളെ ഇത്രയും കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ള, മാറ്റിമറിച്ചിട്ടുള്ള, പ്രേരിപ്പിച്ചിട്ടുള്ള, വേദനിപ്പിച്ചിട്ടുള്ള മറ്റൊരു സംഭവം ഈ പ്രപഞ്ചത്തിലില്ല. കാരണം കാലത്തിന് അത്ര വലിയ ശക്തിയാണ്. ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും പിന്നെ മരണവുമൊക്കെ എത്രയോ നാളുകളായി കാലമിങ്ങനെ ആവർത്തിച്ച് ആസ്വദിച്ചു നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. പലതും ഓർമ്മപ്പെടുത്തുന്ന കാലം തന്നെ പലതും വളരെ പെട്ടെന്ന് മറപ്പിക്കുന്നു. പലതിലും ദുഃഖിപ്പിക്കുന്ന കാലം തന്നെ പലതിലും നമ്മെ സന്തോഷിപ്പിക്കുന്നു. കറുത്ത് ഇടതൂർന്ന മുടിയിൽ നിന്നും കഷണ്ടിയും വെള്ളനരയുമായ മുടിയിലേക്ക് നമ്മളെ മാറ്റിയതിൽ, നമുക്ക് പോലും പരിഭവം തോന്നാത്ത വിധം രൂപപ്പെടുത്തുന്നതിൽ കാലം വഹിച്ച പങ്ക് എത്രയോ വലുതാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സങ്കീർണമായ സമസ്യയായി കാലം മാറുകയാണ്. ഇവിടെ മനുഷ്യജീവിതം എന്നാൽ കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ നിർവചിക്കുമെന്ന വലിയൊരു ചോദ്യമുണ്ട്. മനുഷ്യജീവിതത്തിൽ നമ്മുടെ ഭൂതകാലം ഒരു പാഠമാണ്, വർത്തമാനം ഒരു സമ്മാനമാണ്, ഭാവി നമുക്കൊരു പ്രേരണയുമാകണം. അങ്ങനെയാകുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. പഴയ കാലത്ത് നമുക്ക് സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ, ചിലപ്പോൾ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നാം ചിന്തിച്ചിട്ടുണ്ടാകും, ഇത്രയുമൊക്കെ കടന്നാണോ ഞാനിവിടെ എത്തിച്ചേർന്നതെന്ന് നമുക്ക് പോലും അത്ഭുതം തോന്നും. കാരണം കാലം അത്ര മനോഹരമായാണ് നമ്മുടെ കളിക്കളത്തിലെ, ചതുരംഗക്കളത്തിലെ കാലാൾപ്പടയെപ്പോലെ അല്ലെങ്കിൽ ആനപ്പടയെപ്പോലെ ഇങ്ങനെ നീക്കിക്കൊണ്ടേയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതങ്ങ് ഓർത്ത് വല്ലാതെ ആണ്ട് പൂണ്ട് അതിൽ കിടന്നു കളയരുത്. കാരണം വർത്തമാനം നമുക്കൊരു സമ്മാനമാണ്. ജീവിക്കുന്ന ഓരോ നിമിഷവും, നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും പല കാരണങ്ങൾ കൊണ്ട്, ചിലതിലൊക്കെ പോരായ്മകളും ന്യൂനതകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായാൽ പോലും സന്തോഷിക്കാൻ കഴിയുന്ന 100 കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ആ സമ്മാനത്തിൽ കുടുങ്ങി അങ്ങനെ ബോധരഹിതരായി ജീവിച്ചും പോകരുത്. കാരണം നമുക്ക് മുമ്പിലുള്ള ഭാവി വലിയൊരു പ്രേരണയാണ്. നാളെ എന്ത് ചെയ്യണം, നാളെ എന്താകണം, നാളെ എനിക്കെവിടെ എത്തണം, നാളെ എനിക്ക് ആരെ സഹായിക്കണം, നാളെ എനിക്ക് ആരോട് നല്ല വർത്തമാനം പറയണം, ഇങ്ങനെയുള്ള ഒരു കൂട്ടം കാര്യങ്ങളുടെ പ്രേരണയായി ഭാവിയും മാറിയാൽ കാലം നമുക്ക് നൽകുന്ന ജീവിതം വളരെ സന്തോഷകരമാകും. അങ്ങനെയാകട്ടെ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഡീലർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-264-3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.